ഒരു യാത്രക്കാരൻ മലകയറാൻ മടിച്ച് താഴ്ന്നു നിൽക്കുകയായിരുന്നു. മുകളിലെത്തിയ ഒരാളോട് അദ്ദേഹം ചോദിച്ചു, മുകളിലെത്തുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാത്ത വലിയൊരു ലോകം അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. താഴെ നിന്ന് പേടിച്ചവർക്ക് ആ കാഴ്ച കിട്ടിയില്ല. എന്നാൽ ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നവർ ആ ആകാശത്തിന്റെ ഭംഗി അനുഭവിച്ചറിഞ്ഞു. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങാൻ ഒരിക്കലും പേടിക്കരുത്. കാരണം ആദ്യ ചുവട് വെക്കാൻ ധൈര്യം കാണിക്കുന്നവർക്ക് മാത്രമേ വിജയത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് May 9 കൊല്ലവർഷം 1201 May 26 ശനിയാഴ്ച.

0: மார்னிங் போஜோ.
1: Hey, hello, very good morning. Welcome to Morning Mojo with me, RG Sultana, on Ashriya FM 90 Nadinoppam. നാട്ടാർക്കൊപ്പം. അതെ, ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഓരോരുത്തരും ഓരോരുത്തരുടെ തിരക്കിലും അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ആസ്ട്രേഫം മോർണിംഗ് മോജോ ഇങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ശനിയാഴ്ച ദിവസം കുറച്ചും കൂടി ഭംഗിയാക്കാനായി നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളും കുറേ അപ്ഡേറ്റ്സുമായിട്ട് ഇന്ന് കൂടിയുള്ളത് ഞാൻ തന്നെയാണ്. സോ, നല്ലൊരു മനോഹരമായിട്ടുള്ള ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയോടെ സ്റ്റാർട്ട് ചെയ്യാം. സോ, കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളായിട്ട് ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇന്ന് 9 മെയ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു യാത്ര എന്തായാലും പോകണം. ലഗേജൊന്നും പാക്ക് ചെയ്യേണ്ട, ടിക്കറ്റും എടുക്കേണ്ട, വെറുതെ ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ജനാലയ്ക്കരികിലെ സീറ്റൊന്നും മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. മുഖത്തേക്ക് വീശുന്ന ഇളം കാറ്റും പുറത്തേക്ക് നോക്കുമ്പോൾ പിന്നോട്ട് പായുന്ന മരങ്ങളും വീടുകളും പിന്നെ നമ്മുടെ എല്ലാം ഹൃദയമിടിപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ആ താളത്തിലുള്ള ശബ്ദവും അതെ ട്രെയിൻ യാത്രകൾ. ഇന്ന് നാഷണൽ ട്രെയിൻ ഡേ ആണ്. ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരുപാട് മനോഹരമായിട്ടുള്ള ഓർമ്മകളാണല്ലേ. കുട്ടിക്കാലത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ കൈ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയതും ദൂരെ നിന്ന് വരുന്ന ട്രെയിനിൻ്റെ വലിയ വെളിച്ചം കണ്ട് അത്ഭുതപ്പെട്ടതും ആർക്കാണ് മറക്കാൻ കഴിയുകയല്ലേ. അതേ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ ലൈഫിൽ ഓരോ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിലൂടെ നമ്മൾ ഓരോ തിരക്കുകൾക്കായിട്ട് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ഈ ട്രെയിൻ യാത്രകളൊക്കെ നമ്മുടെ ഇന്ന് ലൈഫിൽ ഇന്ന് ഭയങ്കര സാധാരണമായി നടക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്കു മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
2: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ TVKക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. TVK നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ AK MLA പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ TVKയെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIMഉം CPIയും TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട MLA പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CIE സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. യു എൻ പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ യു എസ് സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ യു എൻ അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ യു എസ് ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, യു എ ഇ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നുമുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരുരാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം 350 മില്യൺ ഡോളറിൽ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
3: ഇന്ത്യ കോൺട്രിബ്യൂട്ട്സ് ടു ദി 17% ഓഫ് ദി ടോട്ടൽ ഗ്ലോബൽ ഗ്രോത്ത്. വി ഹെൽപ് ടു ഡീറിസ്ക് ദി ഇന്റർനാഷണൽ ഇക്കോണമി. വി ഹെൽപ് ടു ഗിവ് മോർ പോസിബിലിറ്റീസ്. വി ആർ ക്രിയേറ്റിംഗ് മോർ ഓപ്ഷൻസ്. വി ആർ ടുഡേ നെഗോഷിയേറ്റിംഗ് ആൻഡ് കൺക്ലൂഡിംഗ് മോർ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ഫോർ കൺട്രീസ് ടു അവെയിൽ ഓഫ് ഇറ്റ്. ആൻഡ് സോ ദാറ്റ് ആർ ഇമ്പാക്ട് ഓൺ ദി ഇന്റർനാഷണൽ ഇക്കോണമി ആൻഡ് ദി ഡീറിസ്കിംഗ് ഓഫ് ദ വേൾഡ് ഇസ് ആസ് ഇമ്പാക്ട്ഫുൾ ഫാർ റീച്ചിംഗ് ആസ് പോസിബിൾ.
1: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നുമുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90.9. നാട്ടാർക്കൊപ്പം നമ്മുടെ സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു കർശന നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അംഗനവാടി കുട്ടികളുടെ മാനസികമോ ശാരീരികമോ ആയ അവസ്ഥകളെ ജീവനക്കാർ പരിഹസിക്കുകയോ അവരെ ഭയപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്. അത്തരം നടപടി കുട്ടികളിൽ മാനസികാഘാതമുണ്ടാക്കുമെന്നും അതിനിടയാക്കരുതുമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അംഗനവാടി സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൽ, പ്രവർത്തകരുടെ പെരുമാറ്റം മികവുറ്റതാക്കൽ എന്നീ ലക്ഷ്യത്തോടെയാണ് 20 നിർദ്ദേശങ്ങളുമായി വകുപ്പ് ഉത്തരവിറക്കിയത്. ഓരോ കുട്ടിയും ശാരീരികവും മാനസികവുമായിട്ട് വ്യത്യസ്തരാണ്. അതിനാൽ വ്യക്തി സവിശേഷത അറിഞ്ഞ് പരിചരണം നൽകണം. അവരെ ഭയപ്പെടുത്തുന്ന പെരുമാറ്റമോ ക്രൂരമായ നടപടിയോ അനുവദിക്കില്ലെന്നും ഉത്തരവിലുണ്ട്. അംഗനവാടിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ജലസംഭരണി കൃത്യം ഇടവേളകളിൽ വൃത്തിയാക്കണം. കുട്ടികൾക്ക് ശൗചാലയ പരിശീലനം നൽകണം. ശൗചാലയത്തിൽ പോകേണ്ടി വന്നാൽ അവരെ ഭയപ്പെടരുത്. അംഗനവാടി വീട് പോലെ തോന്നണം. രക്ഷിതാക്കൾക്ക് വിവരങ്ങൾ സത്യസന്ധമായി തന്നെ കൈമാറി പരാതി ഒഴിവാക്കണം. പരാതി ഉണ്ടായാൽ അടിയന്തര പരിഹാരം കാണണമെന്നുമെല്ലാം നിർദ്ദേശത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ജീവനക്കാർ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്ന് തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ഇനിയും നമുക്ക് അപ്ഡേറ്റ്സ് കേൾക്കാം. അതിന് മുന്നായ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേട്ടിട്ട് വരാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90 Nadinopam. നാട്ടാർക്കൊപ്പം. അപ്പം നമ്മുടെ സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. ഓരോ മിനിറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇങ്ങനെ നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി രണ്ട് വിഷസ് കൂടി ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആരും തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സഹോദരി പുത്രൻ കിച്ചു എന്ന് വിളിക്കുന്ന ആദിലിന് 1000 പിറന്നാൾ ആശംസകൾ. സ്നേഹത്തോടെ സജീത, പത്തനാപുരം. സജീത ചേച്ചി, ചേച്ചിയുടെ സഹോദരി പുത്രനായിട്ടുള്ള കിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് നല്ലൊരു വിഷസാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കിച്ചുവിന് ആശ്രയ FM 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്: കൊഴിഞ്ഞ ഇന്നലെയോ വിടരാതിരിക്കുന്ന നാളെയോ അല്ല ജീവിതം, വിടർന്നു നിൽക്കുന്ന ഇന്നാണ് ജീവിതം, നല്ലൊരു ദിനം നേരുന്നു സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. കാത്തു പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെക്കുറിച്ച് വിഷമിച്ചിരിക്കാനോ അല്ലെങ്കിൽ നാളെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കാനാണെങ്കിൽ നമുക്കതിന് മാത്രമേ നേരം കാണുള്ളൂ. അതേസമയം ഇന്നത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടോടുകൂടി നമുക്ക് ഈ വിഷിംഗ് സെഗ്മെൻറ്റ് കഴിഞ്ഞ് ഇനി അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്കിനി കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: മോർണിംഗ് മോജോ.
5: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, Nattarkoppam. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ വീണ്ടും നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത് ആശ്രമ മൈതാനത്തെ 2026 മാമ്പഴമേളയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കൊല്ലം എസ് വി എ ഇവൻസിൻ്റെ മാമ്പഴമേള 2026 ആശ്രമ മൈതാനത്ത് ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. 19 സമാപിക്കുകയും ചെയ്യും. ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശനം. അതുപോലെ തന്നെ പ്രവേശന ഫീസ് വെറും 50 രൂപ മാത്രമേ ആകുന്നുള്ളൂ. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അതായത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, വിവിധ ഇനം മാമ്പഴങ്ങളുടെ ഒരു പ്രദർശന വിപണനവും ഉണ്ടായിരിക്കും കേട്ടോ. പാലക്കാട് മുതലമടയിലെ പലതരം മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മാമ്പഴങ്ങളുടെ രുചിക്കൂട്ടുകളും അതുപോലെ തന്നെ വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ബേർഡ് ഷോയും ഫെസ്റ്റിവലിന് ആകർഷകമാക്കാനായിട്ട് ഭാരവാഹികളൊക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കുക. നല്ല ഒരു അടിപൊളി പരിപാടി ആവട്ടെ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഓരോ ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744665440.
4: Morning, Mojo.
5: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. കേരളത്തിൽ വേനൽ മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 14 വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 20 വരെയുള്ള ദിവസങ്ങളിലും കേരളത്തിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ആ ആഴ്ചയിൽ ന്യൂനമർദ്ദനം രൂപപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടിനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. കുട്ടികളെയും എല്ലാവരെയും ഒന്ന് എവിടെയെങ്കിലും മഴയുള്ള സമയത്ത് പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinoppam. നാട്ടാർക്കൊപ്പം. അപ്പം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 42 ആയിരിക്കാണല്ലേ. അപ്പം ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത് ട്രെയിൻ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റാണ്. എറണാകുളം ജംഗ്ഷൻ യാർഡിൽ ട്രാക്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകളിൽ താൽക്കാലിക ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു. കോട്ടയം വഴി തിരിച്ചുവിടുന്ന ട്രെയിനുകൾ ഇവയാണ്. ഗുരുവായൂരിൽ നിന്ന് ഇന്ന് 11, 12, 13, 14, 15, 16, 18, 19, 20, 21, 22, 23, 25, 26 തീയതികളിൽ പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മൂർ പ്രതിദിന എക്സ്പ്രസ് എറണാകുളം ടൗണിൽ കായംകുളം ജംഗ്ഷനും ഇടയിൽ കോട്ടയം വഴി തിരിച്ചുവിടുന്നതായിരിക്കും കേട്ടോ. എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് സ്റ്റേഷനുകളിലെ നിശ്ചിത സ്റ്റോപ്പുകൾ ഒഴിവാക്കി പകരം കോട്ടയം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളിൽ താൽക്കാലിക സ്റ്റോപ്പുകളും അനുവദിക്കും. അതുപോലെ തന്നെ മംഗളൂരു സെൻട്രലിൽ നിന്നും 15 പുറപ്പെടുന്ന മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, മാവേലി എക്സ്പ്രസ്, എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ ഒഴിവാക്കും. പകരം എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ സ്റ്റേഷനുകളിൽ അധിക സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് 15, 22 തീയതികളിൽ പുറപ്പെടുന്ന ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, എറണാകുളം ജംഗ്ഷൻ, ആലപ്പുഴ സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ ഒഴിവാക്കും. എറണാകുളം ടൗൺ, കോട്ടയം, ചെങ്ങന്നൂർ സ്റ്റേഷനുകളിൽ അധിക സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൊച്ചുവേളിയിൽ നിന്ന് 14, 16, 21, 23 എന്നീ തീയതികളിൽ പുറപ്പെടുന്ന കൊച്ചുവേളി മംഗളൂരു ജംഗ്ഷൻ, അന്ത്യോദയ എക്സ്പ്രസ്, ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം ടൗൺ സ്റ്റേഷനുകളിൽ അധിക സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയ ഒന്ന് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോ നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായിട്ട് നമ്മുടെ മോർണിംഗ് മോജോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇന്ന് നാഷണൽ ട്രെയിൻ ഡേ ആണ്. ഇത് ശരിക്കും പറയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് കൂടുതലായിട്ടും ആഘോഷിച്ച് വരുന്നത്. ട്രെയിനുകളുടെ ചരിത്രത്തെക്കുറിച്ചും റെയിൽവേ യാത്രയുടെ ഗുണങ്ങൾ ും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ഇന്റൻഷൻ പോലും. 2008 ആരംഭിച്ച ഒരു ആഘോഷം തന്നെയാണ് ഈ ഒരു നാഷണൽ ട്രെയിൻ ഡേ എന്നത്. റെയിൽവേ യാത്രയെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ തീവണ്ടി യാത്രയുടെ ചരിത്രവും പ്രാധാന്യവും ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഇന്റൻഷൻ പോലും. 2008 ആംട്രാക്ക് ആണ് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇത് പ്രധാനമായിട്ടും US ആണ് ഈ ഒരു ആഘോഷം ആഘോഷിക്കുന്ന പോലും. ഇന്ത്യയിൽ തീവണ്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രത്യേകിച്ച് ദിനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകൾ. ശ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം പടവുകളുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇൻഫർമേഷനും അതുപോലെ തന്നെ ഒരു ഗൈഡ് ലൈനും ഒക്കെ നൽകാനായിട്ടാണ് പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് 10 മണി മുതൽ 12 മണി വരെ ഒരുപാട് കരിയർ വൈസ് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേൾക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കരിയറിനെ കുറിച്ചാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലെ ആപ്പുകൾ മുതൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ വരെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇതിനെ കുറിച്ചെല്ലാം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ പഠിക്കുന്ന ഒരു കലയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മനുഷ്യർ പരസ്പരം സംസാരിക്കാനായിട്ട് മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇത് പഠിക്കുന്നതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. ഇനി ഈ കോഴ്സിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അതായത് പൈത്തൺ, ജാവ, ജാവാസ്ക്രിപ്റ്റ്, C++ തുടങ്ങിയിട്ടുള്ള പ്രശസ്തമായ ഭാഷകൾ നമുക്കിതിൽ പഠിക്കാം കേട്ടോ. വെബ് ഡെവലപ്മെന്റ്, അതായത് വെബ്സൈറ്റുകൾ നിർമ്മിക്കാനും അവ ഡിസൈൻ ചെയ്യാനും ഒക്കെ പഠിപ്പിക്കും. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ്, ഐഫോൺ ആപ്പുകൾ എങ്ങനെയൊക്കെ നിർമ്മിക്കാമെന്നും പഠിപ്പിക്കുന്നു. പിന്നെ വിവരങ്ങൾ, ഡേറ്റാസ് എങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാമെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് പേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ പഠിക്കുന്ന ഒരു കല എന്ന് ഓൾറെഡി പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ സംസാരിക്കാനായിട്ട് മലയാളമൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകൾ, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുന്ന ഒരു കോഴ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, മാത്തമാറ്റിക്സിലെ വലിയ പുലികൾക്ക് മാത്രമേ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. അതായത് ഈ കോഴ്സ് ആർക്കൊക്കെ പഠിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ലോജിക്കായിട്ട് ചിന്തിക്കാൻ താല്പര്യമുള്ളവർ, പിന്നെ പ്രോബ്ലം സോൾവിങ്, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളോട് കൗതുകവും ഇഷ്ടവും ഒക്കെ ഉള്ള ആർക്കും ഈ ഒരു രംഗത്തേക്ക് വരാൻ സാധിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കഴിഞ്ഞാലും മികച്ച ശമ്പളത്തോടുകൂടി ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്, വെബ് ഡെവലപ്പർ ആയിട്ട്, ആപ്പ് ഡെവലപ്പർ ആയിട്ട്, ഡാറ്റ സയന്റിസ്റ്റ്, ഇങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിൽ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് സാധിക്കും. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള വമ്പൻ കമ്പനികൾ മുതൽ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വരെ ഈ ഒരു പഠനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ. ഇനി സോഫ്റ്റ്വെയർ ലോകം വളരെ വലുതാണ് കേട്ടോ. അതിലെ പ്രധാനപ്പെട്ട മൂന്ന് വഴികൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, അതായത് ഒരു വെബ്സൈറ്റിലോ ആപ്പിലോ നമ്മൾ കാണുന്ന ഭാഗം, അതായത് ഇമേജസ്, ബട്ടൺസ്, ഡിസൈൻ ഒക്കെ നിർമ്മിക്കുന്നവരാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ബ്ലാക്ക് എൻഡ് ഡെവലപ്മെന്റ് ആണ്, അതായത് ആപ്പിന്റെ പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പാസ്വേഡ് അടിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന സിസ്റ്റം നിർമ്മിക്കുന്നവര് ബ്ലാക്ക് എൻഡ് ഡെവലപ്പറാണ്. മറ്റൊന്ന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡെവലപ്പേഴ്സിൽ രണ്ട് കാര്യങ്ങളും ഒരാൾ തന്നെ ചെയ്യുന്നതിനെയാണ് ഫുൾ സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഇന്ന് കമ്പനികൾ ഏറ്റവും കൂടുതൽ താല്പര്യം ഇങ്ങനെയുള്ളവരോടാണ്, അതായത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിനോടാണ് കൂടുതൽ താല്പര്യം കമ്പനികൾക്ക്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് സംബന്ധിച്ച കാര്യങ്ങളും അതുപോലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെ ഇവർ ഒറ്റയടിക്ക് ചെയ്യും. അപ്പം ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിനാണ് സാധ്യത കൂടുതൽ. ഇനി ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, BCA, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ് സാധാരണ പഠിച്ചെടുക്കാം. അതായത് ഈ കോഴ്സുകളാണ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. പിന്നെ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഷോർട്ട് ടേം കോഴ്സുകളും നിലവിലുണ്ട്. അതുകൂടാതെ 3 മുതൽ 4 മാസം കൊണ്ട് പ്രായോഗിക പരിശീലനം മാത്രം നൽകുന്ന തീവ്രമായിട്ടുള്ള പഠന രീതിയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ സെൽഫ് തോട്ട്, അതായത് യൂട്യൂബ്, കോഴ്സെറ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ആർക്കും സൗജന്യമായോ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിലോ ഒക്കെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി AI ആൻഡ് മെഷീൻ ലേണിംഗ്, മെഷീനുകൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പ്രാപ്തി നൽകുന്ന സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നത് ഇന്ന് വലിയൊരു ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ AIയും മെഷീൻ ലേണിംഗും ഒക്കെ ഈ ഒരു ഫീൽഡിൽ മുന്നിട്ട് നിൽക്കുന്ന കരിയർ സാധ്യതകൾ തന്നെയാണ്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയറുകളെ ഹാക്ക് ചെയ്യപ്പെടാതെ സംരക്ഷിക്കുന്നതും ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതായത് ഡേറ്റകള് ഇന്റർനെറ്റിൽ സൂക്ഷിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് ഡീറ്റെയിൽസുകൾ കേട്ടറിയാം. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന കരിയറിനെ പറ്റിയിട്ട് കേട്ടറിഞ്ഞാലോ. നമ്മൾ ഈ റോഡുകളും പാലങ്ങളും ഒക്കെ പണിയുന്ന സിവിൽ എഞ്ചിനീയർമാരെ കണ്ടിട്ടുണ്ട്. അവർ കല്ലും സിമെന്റും ഒക്കെ ഉപയോഗിച്ച് നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ കമ്പ്യൂട്ടർ കോഡുകൾ ഉപയോഗിച്ചിട്ട് ഡിജിറ്റൽ ലോകത്തെ നിർമ്മാണങ്ങൾ നടത്തുന്നവരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിലെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഗൂഗിള്, അല്ലെങ്കിൽ നമ്മൾ സിനിമകൾ കാണുന്ന OTT പ്ലാറ്റ്ഫോമുകൾ, ഇതെല്ലാം രൂപകൽപ്പന ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ഈ എഞ്ചിനീയേഴ്സ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വെറുമൊരു കോഡിംഗ് നടത്തുന്ന വ്യക്തി മാത്രമല്ല കേട്ടോ. ആളുകളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം കണ്ടെത്തുകയും അതിന് സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട്ടിലിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ടുള്ള ഒരു ആപ്പ് നിർമ്മിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതുപോലെ തന്നെ ഒരു വീട് പണിയുന്നതിന് മുൻപ് പ്ലാൻ വരയ്ക്കുന്നത് പോലെ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഇവരെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. പിന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലെ നിർദ്ദേശങ്ങൾ എഴുതുന്നതും ഇവരാണ്. അതുപോലെ തന്നെ നിർമ്മിച്ച ആപ്പിലോ വെബ്സൈറ്റിലോ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ, അതായത് ബഗ്സ് ഉണ്ട് എങ്കിൽ അത് പരിശോധിക്കുകയും അവ പരിഹരിക്കുകയും ചെയ്യുന്നതും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഡെവലപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കാം. പലരും ഇത് ഒരാളാണ് എന്ന് കരുതാറുണ്ട്, എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡെവലപ്പർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭാഗം, അതായത് ഒരു ഉദാഹരണത്തിന് ഒരു ആപ്പ് നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആ ആപ്പ് എങ്ങനെ മൊത്തത്തിൽ പ്രവർത്തിക്കണം, അതെങ്ങനെ മറ്റ് സിസ്റ്റങ്ങളുമായിട്ട് ബന്ധപ്പെടണം, എങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ, വലിയ ചിത്രം നോക്കി പ്രവർത്തിക്കുന്നവരാണ്. എഞ്ചിനീയറിംഗ് തത്വങ്ങൾ ഉപയോഗിച്ച് കാര്യക്ഷമമായ രീതിയിൽ പ്രശ്നപരിഹാരം നടത്തുന്നവരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഇനി ഈ കരിയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, എവിടെ ഇരുന്നും ജോലി ചെയ്യാം കേട്ടോ. റിമോട്ട് വർക്കാണ്, അതായത് ലാപ്ടോപ്പും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ലോകത്തിൽ ഏത് ഭാഗത്തിരുന്നും ഇവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന തൊഴിൽ മേഖലകളിൽ ഒന്നാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്നും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മേഖല ആവശ്യകരമായിരിക്കും കേട്ടോ. നമ്മൾ ഇന്ന് സ്വിഗ്ഗിയിൽ ഒരു ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലെത്തുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഓർഡർ സ്വീകരിക്കുന്നത് മുതൽ ഡെലിവറി പാർട്ണർ എവിടെയാണെന്ന് മാപ്പിൽ കാണിക്കുന്നത് വരെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടേതാണ്. അദൃശ്യമായ കോഡുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഈ എഞ്ചിനീയർമാർ തന്നെയാണ് ഡിജിറ്റൽ യുഗത്തിന്റെ ശില്പികൾ. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744665 000.

0: ഓർമ്മകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, മനുഷ്യരെ പോലെ ചിന്തിക്കാനും തീരുമാനങ്ങളൊക്കെ എടുക്കാനും മെഷീനുകളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് AI. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ChatGPT മുതൽ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ വരെ AIയുടെ അത്ഭുതങ്ങളാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡാറ്റാസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ യൂട്യൂബിലോ നെറ്റ്ഫ്ലിക്സിലോ ഒരു വീഡിയോ കണ്ടാൽ അതിന് സമാനമായ അടുത്ത വീഡിയോ സജസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു AI എഞ്ചിനീയറിംഗിലൂടെയാണ്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ലോകത്തെ പോലീസുകാരെന്ന് ഇവരെ വിളിക്കാം കേട്ടോ. ഇന്റർനെറ്റ് ഉപയോഗം കൂടുമ്പോൾ ഹാക്കിങ്ങും തട്ടിപ്പും ഒക്കെ കൂടുന്നുണ്ടല്ലേ. ഇതിൽ നിന്ന് ആളുകളെയും കമ്പനികളെയും ഒക്കെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകള്, സോഷ്യൽ മീഡിയ പാസ്വേഡുകള്, സ്വകാര്യ വിവരങ്ങള്, ഇവയൊക്കെ ചോർന്നു പോകാതെ കാവൽ നിൽക്കുന്നവരാണ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ്. ഡിജിറ്റൽ ലോകത്തെ കള്ളന്മാരെക്കാൾ ഒരുപടി മുന്നേ ചിന്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ള ഒരു മേഖല കൂടിയാണ് കേട്ടോ സൈബർ സെക്യൂരിറ്റി. ഈ മേഖലയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ ഗൈഡ് ലൈൻ പറഞ്ഞുതരാം. അതിന്റെ ബേസിക് പഠിക്കുക എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസിലെ അടിസ്ഥാന കാര്യങ്ങൾ, ഡാറ്റ സ്ട്രക്ചർ, അൽഗോരിതംസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. തുടക്കക്കാർക്ക് പൈത്തൺ ആണ് ഏറ്റവും അനുയോജ്യം കേട്ടോ. വെബ്സൈറ്റുകൾ പണിയാനാണ് എങ്കിൽ JavaScript പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതുപോലെ തന്നെ വെറുതെ പഠിക്കാതെ ചെറിയ ആപ്പുകളോ വെബ്സൈറ്റുകളോ ഒക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. കൂടാതെ സാങ്കേതിക വിദ്യ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്നും പുതിയ കാര്യങ്ങൾ വായിച്ചറിയുക. നിങ്ങളൊരു 10-ാം ക്ലാസ്സുകാരനോ ഡിഗ്രി കഴിഞ്ഞ ആളോ ആകട്ടെ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാനായിട്ട് വേണ്ടത് കമ്പ്യൂട്ടറിനോടുള്ള താല്പര്യവും നിരന്തരമായിട്ട് പരിശ്രമിക്കാനുള്ള മനസ്സും മാത്രമാണ് കേട്ടോ. പ്രായമോ പശ്ചാത്തലമോ ഇതിനൊരു തടസ്സമല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. പണ്ട് നമ്മൾ വിവരങ്ങളൊക്കെ സേവ് ചെയ്തിരുന്നത് കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിലോ പെൻഡ്രൈവിലോ ഒക്കെ ആയിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് ഇതെല്ലാം ഇന്റർനെറ്റിലാണ്. നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ ഗൂഗിൾ ഫോട്ടോസിലും iCloud തനിയെ സേവ് ആകുന്നതൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലേ. നമ്മുടെ കയ്യിലുള്ള ഡിവൈസിലെല്ലാം മറിച്ച് എവിടെയോ ഉള്ള വലിയ സെർവറുകളിലാണ് ഈ വിവരങ്ങൾ ഇരിക്കുന്നത്. ഇതിനെയാണ് ക്ലൗഡ് എന്ന് പറയുന്നത് കേട്ടോ. AWS, Azure, ഗൂഗിൾ ക്ലൗഡ് തുടങ്ങിയവയൊക്കെ കൈകാര്യം ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന് ഇന്ന് വൺ ഡിമാൻഡ് കൂടിയാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഡാറ്റാ സയന്റിസ്റ്റ്. ഇന്നത്തെ ലോകത്തെ ഏറ്റവും മൂല്യമുള്ളത് ഡേറ്റാസിനാണ്. കോടിക്കണക്കിന് വിവരങ്ങൾ വിശകലനം ചെയ്ത് ഭാവി പ്രവചിക്കുന്നവരാണ് ഇവർ. ഒരു ഇ-കൊമേഴ്സ് കമ്പനി അടുത്ത മാസം ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് വരിക എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നത് ഈ ഒരു ഡേറ്റ സയൻസ് ഉപയോഗിച്ചിട്ടാണ്. കണക്കിനോടും സ്ഥിതി വിവര കണക്കുകളോടും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു മേഖല തന്നെയാണ് ഡാറ്റ സയന്റിസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ജോലി രീതികളെ പറ്റി കൂടി കേൾക്കാം. പലർക്കും ഓഫീസിൽ പോയി ഇരുന്നുള്ള ജോലി രീതിയെ കുറിച്ച് അറിയൂ. എന്നാൽ ഇവിടെ ചില മാറ്റങ്ങളുണ്ട്. ഫ്രീലാൻസിംഗ് ആണ് കേട്ടോ. ഒരു കമ്പനിയിലും സ്ഥിരമായിട്ട് നിൽക്കാതെ പല രാജ്യങ്ങളിൽ പല പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്വന്തം സമയത്ത് ജോലി ചെയ്യാമെന്ന ഗുണവുമുണ്ട്. അതുപോലെ ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന രീതിയിൽ സൗജന്യമായിട്ട് സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നതിൽ പങ്കാളികളാകാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിനക്സ്, ആൻഡ്രോയിഡ്. അപ്പോൾ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഇതൊക്കെ പഠിച്ചു തുടങ്ങാനായിട്ട് ലാപ്ടോപ്പ് വേണമെന്നുള്ളത്. പഠിച്ചു തുടങ്ങാനായിട്ട് വലിയ വിലയുള്ള ലാപ്ടോപ്പ് വേണമെന്നില്ല, അത്യാവശ്യം സ്പീഡുള്ള ഒരു സാധാരണ ലാപ്ടോപ്പ് മതിയാകും. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കണക്കറിവ് വേണം കേട്ടോ. എന്നാൽ എല്ലാവരും ഒരു മാത്തമാറ്റിക്സ് എക്സ്പേർട്ട് ആകണമെന്നില്ല, യുക്തിബോധം ചിന്തിക്കാനുള്ള കഴിവാണ് ഇവിടെ പ്രധാനം. കൂടാതെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു GitHub പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് ജോലി ലഭിക്കാനായിട്ട് കൂടി നന്നായിരിക്കും. അപ്പൊ മാറുന്ന ലോകത്തിനൊപ്പം മാറാൻ നമ്മളും തയ്യാറെടുക്കണം എന്നുള്ളതാണ് കേട്ടോ. കോഡിംഗ് എന്നത് വെറും ഒരു ജോലിയല്ല, അതൊരു പുതിയ ഭാഷയാണ്, ഭാവിയിലെ ലോകം സംസാരിക്കാൻ പോകുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് എന്തായാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

മായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കുന്നവരാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ. നമ്മളൊരു ഹോട്ടലിൽ പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെയുള്ള മനോഹരമായ ഇന്റീരിയർ, മേശ, കസേര, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ. അങ്ങനെയുള്ള ഒരു മെനു കാർഡ്, ഇതെല്ലാം ഒരുക്കുന്ന ഒരാളെ പോലെയാണ് ആക്ച്വലി ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഒരു വെബ്സൈറ്റിന്റെ ഭംഗിയും അത് യൂസർക്ക് എത്രത്തോളം എളുപ്പത്തിൽ ഉപയോഗിക്കാമെന്നതും തീരുമാനിക്കുന്നത് ഇവരാണ്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. ഒരു വെബ്സൈറ്റിന്റെ അസ്ഥികൂടം എന്ന് പറയാം വേട്ടോ. എവിടെ ഫോട്ടോ വരണം, എവിടെ എഴുത്ത് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ്, അതായത് HTML. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിൽ പ്രധാനമായിട്ടും വരുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് HTML എന്ന് പറയുന്നത്. മറ്റൊന്ന് CSS ആണ്, അതായത് ദ സ്കിൻ ആൻഡ് ക്ലോത്ത്സ്. വെബ്സൈറ്റിനെ സുന്ദരമാക്കുന്നത് CSS ആണ് കേട്ടോ. നിറങ്ങൾ, ബോർഡറുകൾ, ഫോണ്ട് സൈസ് എന്നിവയെല്ലാം ഇതിലൂടെയാണ് ചെയ്യുന്നത്. അടുത്തത് JavaScript ആണ്, ദ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വെബ്സൈറ്റിനെ ജീവനുള്ളതാക്കുന്നത് JavaScript ആണ്. ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ആനിമേഷനുകൾ എങ്ങനെ വരണം എന്നൊക്കെയാണ് തീരുമാനിക്കുന്നത് ഇവിടെ. ആക്ച്വലി ഫ്രണ്ട് എൻഡ് ഡെവലപ്പറുടെ ജോലി എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റെസ്പോൺസീവ് ഡിസൈൻ ആണ്. നമ്മളൊരു വെബ്സൈറ്റ് ലാപ്ടോപ്പിൽ നോക്കിയാലും മൊബൈലിൽ നോക്കിയാലും ടാബ്ലറ്റിൽ നോക്കിയാലും അത് ആ സ്ക്രീനിനനുസരിച്ച് കൃത്യമായിട്ട് കാണപ്പെടണം അല്ലേ. അപ്പൊ ഇത് ഉറപ്പാക്കുന്നത് ആക്ച്വലി ഇവരാണ്. അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ, ഒരു സാധാരണക്കാരന് പോലും ഒരു ആപ്പ് കൺഫ്യൂഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ലളിതമാക്കുക എന്നുള്ളതും യൂസർ എക്സ്പീരിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, അതായത് UX. മറ്റൊന്ന് പെർഫോമൻസ് ആണ്, അതായത് ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ലോഡ് ആകുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുന്നതും ഇവരാണ്. അപ്പൊ ഈ മേഖലയിലെ പുതിയ മാറ്റങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ന് വെറും HTML CSS മാത്രം അറിഞ്ഞാൽ പോരാ കേട്ടോ. റിയാക്ട്, ആംഗുലർ, VUE തുടങ്ങിയിട്ടുള്ള ഫ്രെയിം വർക്കുകൾ കൂടി പഠിച്ചാൽ ലോകത്ത് എവിടെയും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാം. നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ അതിലെ ആ മനോഹരമായ ലേഔട്ട്, ഫോട്ടോയിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആ കുഞ്ഞു ഹൃദയം, ഇതൊക്കെ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറുടെ ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ. അപ്പൊ സാങ്കേതിക വിദ്യയും കലയും ഒക്കെ ഒന്നിക്കുന്ന ഒരിടമാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അല്പം ഭാവനയും ഡിസൈൻ സെൻസും ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ വഴി സെലക്ട് ചെയ്യാം കേട്ടോ. എന്തായാലും പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടു. ഇനി അടുത്തത് ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അതായത് ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ആപ്പിന്റെ അദൃശ്യമായ മസ്തിഷ്കം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം കേട്ടോ. നമ്മളൊരു റെസ്റ്റോറന്റിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള മനോഹരമായ ഡൈനിങ് ഹാള് ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ അവിടുത്തെ അടുക്കളയാണ് ബാക്ക് എൻഡ്. അവിടെയാണ് യഥാർത്ഥ പാചകം നടക്കുന്നത്. പക്ഷേ കസ്റ്റമേഴ്സ് അത് നേരിട്ട് കാണില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഒരു ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴോ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സെക്യൂരിറ്റി ചെക്കുകളും ഡാറ്റ സേവ് ചെയ്യലും എല്ലാം ചെയ്യുന്നത് ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ് ആണ്. ഇനി ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഡാറ്റാബേസ് മാനേജ്മെന്റ് ആണ് ആദ്യത്തേത്. നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകളും മെസ്സേജുകളും ഒക്കെ എവിടെയാണ് എന്നുള്ളത് സുരക്ഷിതമായി ഇരിക്കുന്നത് എന്ന് അറിയോ? അതായത് ആ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വലിയ സ്റ്റോറേജ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ ഹാക്കർമാരെ വിവരങ്ങൾ ചോർത്താതെ നോക്കുന്നതും പാസ്വേഡുകൾ എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതും ഒക്കെ ഇവരുടെ ചുമതല തന്നെയാണ്. മറ്റൊന്ന്, ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം കൃത്യമായിട്ട് കുറയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന കണക്കുകളും നിയമങ്ങളും ഒക്കെ ഇവർ തയ്യാറാക്കുന്നു. അതായത് സെർവർ സൈഡ് ലോജിക്കും ഇവരുടെ പണി തന്നെയാണ്. പഠിക്കേണ്ട ഭാഷകളുണ്ട് കേട്ടോ. അതായത് ബാക്ക് എൻഡ് ഡെവലപ്പർമാര് സാധാരണയായിട്ട് പൈത്തൺ, നോഡ് ജെഎസ്, ജാവ, SQL, അതായത് ഡേറ്റാബേസുമായിട്ട് സംസാരിക്കാൻ ഇത്രയും ലാംഗ്വേജസ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഒരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അതിന്റെ പരസ്യം വരുന്നത് എങ്ങനെയാണെന്ന്? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ബാക്ക് എൻഡ് ഡെവലപ്പർമാരും ഡാറ്റാ സയന്റിസ്റ്റുകളും തയ്യാറാക്കിയിട്ടുള്ള ബുദ്ധിപരമായ അൽഗോരിതങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട് എൻഡിനേക്കാൾ അല്പം കൂടി ഗൗരവമേറിയതും ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ജോലിയാണ്, മേഖലയാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളവും അല്പം കൂടുതലായിരിക്കും. ആ ഒരു കാര്യം കൂടി മനസ്സിൽ ഓർത്തിട്ട് വേണം ഇതിലേക്ക് തിരിയാനായിട്ട്. പടവുകളിൽ ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് 1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയഫം 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

അടുത്തത് പവർഫുൾ ആയ ഒരു റോളിനെ കുറിച്ച് കേട്ടാലോ. പറയാൻ പോകുന്നത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിനെ പറ്റിയിട്ടാണ്. ഐ ടി ലോകത്തെ ഓൾറൗണ്ടർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് എൻഡും അതുപോലെ തന്നെ ബാക്ക് എൻഡും ഒരുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയുന്ന ഒരാളെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കുന്നത്. ഒരു വീട് പണിയുമ്പോൾ അതിന്റെ പ്ലാൻ വരയ്ക്കാനും തറ പണിയാനും വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്യാനും അവസാനം പെയിന്റ് അടിച്ച് സുന്ദരമാക്കാനും അറിയാവുന്ന ഒരു മൾട്ടി ടാലന്റഡ് എഞ്ചിനീയറിനെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ളവർ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ സാധാരണയായിട്ട് 3 തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതായത് ഫ്രണ്ട് എൻഡ്, ഉപയോക്താക്കൾ കാണുന്ന മനോഹരമായ ഡിസൈനുകൾ ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ലോജിക് ലെയർ, ആപ്പിന്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കോഡുകൾ, അതൊക്കെ നിർമ്മിക്കുന്നത് ഇവർ തന്നെയാണ്. അതുപോലെ തന്നെ ഡാറ്റാബേസ് ലെയർ, വിവരങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന ഇടമൊക്കെ ശ്രദ്ധിക്കുന്നതും ഇവർ തന്നെയാണ്. എന്തുകൊണ്ട് കമ്പനികൾ ഇവരെ തേടുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഈ ചെറിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ വമ്പൻ കമ്പനികൾ വരെ ഇന്ന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാരെയാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഒരാൾക്ക് തന്നെ ഒരു പ്രോജക്റ്റിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആശയവിനിമയം എളുപ്പമാകുന്നു, പിന്നെ ജോലിയൊക്കെ വേഗത്തിൽ നടക്കുന്നു, കമ്പനികൾക്ക് ചിലവ് കുറവാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡിമാൻഡ് കൂടാനുള്ള സാഹചര്യം കൂടുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുകയാണെങ്കിൽ ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിങ്ങും ഒക്കെ ഒരുപോലെ നന്നായിട്ട് ചെയ്യുന്ന ഒരു പ്ലെയറെ നിങ്ങൾക്ക് വേണ്ടിവരും അല്ലേ. അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ ലോകത്തെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാർ. ഒരു വെബ്സൈറ്റിന്റെ ഭംഗിയും അതിന്റെ ബുദ്ധിയും ഒക്കെ ഒരുപോലെ നിർമ്മിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് ഇവരെ വിളിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കാനുണ്ടെങ്കിലും ഒരിക്കൽ ഈ വിദ്യ വശമാക്കി കഴിഞ്ഞാൽ ഐ ടി ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലെ ഏറ്റവും പ്രശസ്തമായ ചില ടെക്നോളജി സ്റ്റാക്കുകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. എന്താണ് സ്റ്റാക്ക് എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ആപ്പ് നിർമ്മിക്കാനായിട്ട് ആവശ്യമായ വിവിധ സോഫ്റ്റ്വെയറുകളുടെ ഒരു കൂട്ടത്തെയാണ് സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന ചില സ്റ്റാക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തേത് MERN സ്റ്റാക്കാണ്. ഇത് ഏറ്റവും ഡിമാൻഡുള്ള ഒന്നാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടും JavaScript എന്ന ഒരൊറ്റ ലാംഗ്വേജ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റൊന്ന് മീൻ സ്റ്റാക്കാണ്. ഇവിടെ റിയാക്റ്റിന് പകരം ആംഗുലർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പൈത്തൺ ജാങ്കോ സ്റ്റാക്ക്, പെട്ടെന്ന് ആപ്പുകൾ നിർമ്മിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ആപ്പിൽ ഉൾപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കുന്നു. ഇനി ഡെവലപ്പർമാരുടെ ഒരു ജീവിതശൈലി പറ്റി പറയുകയാണെങ്കിൽ, ജോലിയോട് കൂടുതൽ താല്പര്യം തോന്നാനായിട്ട് കുറച്ച് ജീവിതശൈലി കൂടി അവർക്ക് വശമായിരിക്കണം കേട്ടോ. അതായത് ജോലികൾ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന രീതി, പിന്നെ ഒരാൾ എഴുതിയ കോഡും മറ്റൊരാൾ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തുന്നു, ഇത് പരസ്പരം പഠിക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് കേട്ടോ. ആ ഒരു ഹാബിറ്റ് നല്ലതാണ്. അതുപോലെ തന്നെ 24 hours അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് പുതിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മത്സരങ്ങൾ, ഇതൊക്കെ ഡെവലപ്പർമാർക്കിടയിൽ വളരെ ആവേശകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഉടനെ തന്നെ ജോലി കിട്ടുമോ എന്നുള്ളത്. അതായത് സോഫ്റ്റ്വെയർ രംഗത്ത് നിങ്ങളുടെ ഡിഗ്രിയേക്കാൾ കൂടുതൽ വില നൽകുന്നത് നിങ്ങളുടെ സ്കില്ലിലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ ഒക്കെ ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നല്ല നല്ല കമ്പനികളൊക്കെ നിങ്ങളെ തേടിയെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വീട്ടമ്മമാർക്കോ മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കോ പോലും ദിവസവും 2-3 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് മികച്ചൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. തുടക്കം അല്പം കടുപ്പമാണ് എന്ന് തോന്നാമെങ്കിലും ആ കോഡുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പറിനെ പറ്റിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കരിയർ സാധ്യതകളെ പറ്റിയിട്ടും ഒക്കെ ആയിരുന്നു നമ്മൾ പടവുകളിലൂടെ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പടവുകൾ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ദാ ഗുഡ് ബൈ പറയുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഔട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഫ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഒൻപത് ഒന്ന് ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം. ഇനി വിളിക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 ഒൻപത് അഞ്ച് രണ്ട് ആറ് ആറ് നാല് ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം. വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2015 May 29th തിയേറ്ററുകളിൽ ഒരു സിനിമ കാണാൻ പോയ മലയാളികൾക്ക് ഒരു വലിയ അത്ഭുതം കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ നായകമാർ എന്നാൽ ഒരുപാട് മേക്കപ്പ് ഇട്ട് വളരെ ഗ്ലാമറസ് ആയിട്ട് വരുന്നവരാണെന്ന നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിയെഴുതിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പെൺകുട്ടി. ഒരു സാധാരണ സാരി ഉടുത്ത് മുഖത്ത് ഒരുപാട് പിമ്പിൾസുമായിട്ട് യാതൊരു മേക്കപ്പും ഇല്ലാതെ ക്ലാസ് റൂമിലേക്ക് നടന്നു വരുന്ന ഒരു ഗസ്റ്റ് ലെക്ചറർ. സ്ക്രീനിലാദ്യമായിട്ട് അവരെ കണ്ടപ്പോൾ നമ്മളൊന്ന് അമ്പരന്നെങ്കിലും ആ ഒരു കുട്ടി ചിരിച്ച സമയത്ത് അറിയാതെ നമ്മളും പ്രണയിച്ചു പോയി. അതെ, ജോർജിന് മാത്രമല്ല നമ്മൾ മലയാളികളുടെ മുഴുവൻ ഹൃദയമാണ് ആ ഒരു ചിരിയിലൂടെ അവൾ കവർന്നെടുത്തത്. ഗ്ലാമറിനും അപ്പുറം സിംപ്ലിസിറ്റിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച മലർ മിസ്, യെസ്, നാച്ചുറൽ ആക്ടിങ്ങിന്റെ ക്വീൻ നമ്മുടെ സ്വന്തം സായി പല്ലവി. ഇന്ന് സായി പല്ലവിയുടെ ജന്മദിനമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സായി പല്ലവിക്ക് 1000 ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. സായി പല്ലവിയെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മലർ മിസ്സിനെ ഓർക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആ മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാം വിജയ് യേശുദാസിന്റെ വോയിസിൽ മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന പാട്ട്. കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യെസ്, അങ്ങനെ കലി മൂവിയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്. ഈ ഒരു വീക്കിൽ നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് പാട്ടുകൾ ചോദിച്ച് വിളിച്ചവരിൽ നിന്നും അതുപോലെ മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ നമ്മൾ ഇന്ന് ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകരപ്പൻ സമ്മാനം സ്വന്തമാകാം. സോ ഈ വീക്കിലെ ഭാഗ്യശാലിയാകാനായിട്ട് റെഡി ആണെങ്കിൽ പാട്ടുകൾ ചോദിച്ച് മെസ്സേജ് അയക്കുക, അതുപോലെ വിളിക്കുകയും ചെയ്യാം കേട്ടോ. എന്തായാലും പാട്ടുകൾ ആവശ്യപ്പെടാനായിട്ട് ഫസ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് പുത്തൂർ അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമല്ലേ? എത്ര നാളായി വിളിച്ചിട്ട്, ഞങ്ങളെയൊക്കെ മറന്നോ? മറന്നില്ലാത്തോണ്ടല്ലേ ചോദിച്ചെ, എത്ര നാളായി, ഒരു വിവരവും ഇല്ലല്ലോ. ഇപ്പൊ വിളിച്ചത്, കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീശാന്തനോടും ചോദിച്ചു, അജയമണി ചേട്ടൻ വിളിച്ചായിരുന്നു, കുറെ ആയല്ലോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു അവനോട്. അതെ, എല്ലാവർക്കും ചാൻസ് കൊടുക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
1: ഇല്ല, ആവുന്നതേ ഉള്ളൂ.
0: രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കാണോ കഴിക്കുന്നത്?
1: അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ.
0: കഴിക്കാറില്ല, അതെന്താ?
1: അത് ഞങ്ങൾ പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല, ഞങ്ങൾ സാധാ പഴനിയ.
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ? എന്തോ എനിക്ക് സുഖമായിട്ടിരിക്കാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞേക്കാം കേട്ടോ.
1: എനിക്കുള്ള പാട്ട് യജമാനത്തെ ആലപ്പൂ എലപ്പൂ എന്നുള്ള പാട്ടാ
0: വേണ്ടുന്നത്. ഓക്കെ, എസ് പി ബിയും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. സ്റ്റൈൽ മന്റന്റെ ഫാൻ ആണോ? പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ?
1: അത് മണി എനിക്ക് വേണ്ടിയും ഞാനും മണിയും അനാമിയയ്ക്കും ശ്രീശാന്തിനും വേണ്ടിയും.
0: ഓക്കെ, അപ്പൊ എനിക്കും അതുപോലെ ശ്രീശാന്തിനും വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് അജയമണി ചേട്ടനാണ്. അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റൈൽ മന്നന്റെ ഒരു സ്റ്റൈൽ ആയിട്ടുള്ള പാട്ടാണ്. യജമാൻ മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബിയും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ആലപ്പോൾ വേലപ്പോൾ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. എനിക്കും അതുപോലെ നമ്മുടെ ശ്രീശാന്തിന് വേണ്ടിയിട്ടും സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അജയമണി ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു അടിപൊളി തകർപ്പൻ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടനാണ്. ഹായ് ആശ്രയ, എനിക്ക് മുൻപേവാ അൻപേവാ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് രാജ്കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള എവർഗ്രീൻ റൊമാൻറ്റിക് ട്രാക്ക് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. സിലിൻ ഒരു കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രേയാ ഘോഷാൽ ആൻഡ് നരേഷ് അയ്യർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. നമ്മുടെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണല്ലേ. എ ആർ റഹ്മാൻ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് എന്തായാലും രാജ്കുമാർ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9004-2971-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. കേൾക്കാം സില്ലിനൊരു കാതൽ എന്ന മൂവിയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കാസറ്റ് കഫേയിലൂടെ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഞങ്ങൾ നൽകുന്ന ഉറപ്പ്
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഒപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് കൃത്യം 32 ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. അതുപോലെ തന്നെ മെസ്സേജിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 9526690090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
6: നമസ്കാരം.
5: നമസ്കാരം രാംജി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ഫുഡൊക്കെ കഴിക്കാറായോ? ആയി വരുന്നു അല്ലേ. എങ്ങനെയുണ്ട്, ചൂടൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ടല്ലേ. അത്യാവശ്യം നല്ല മഴ പെയ്തത് കൊണ്ട് അത്യാവശ്യം ചൂട് കുറഞ്ഞിട്ടുണ്ട്. അയ്യോ, അത്യാവശ്യം ആശ്വാസം ഉണ്ടല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ എന്തോ? അതെ അതെ, നമ്മുടെ ജില്ലക്ക്, പ്രത്യേകിച്ച് കൊല്ലം ജില്ലക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു വർഷമായിരുന്നു 2026. അതെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ?
6: ഡെഡിക്കേഷൻ ആദ്യമായിട്ട് എല്ലാ ശ്രോതാക്കൾക്കും.
5: ഓക്കെ,
6: പിന്നെ അനാമികയ്ക്കും എല്ലാവർക്കും.
5: ഓക്കെ, ലാസ്റ്റ് അനുപ്രയിക്കും അല്ലേ. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അനുപ്രിയയുടെ ചോയ്സ് ആണോ? ഓക്കെ, അനുപ്രിയക്ക് പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? ഓക്കെ, എന്തായാലും അനുപ്രിയോട് അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് രാംജു ചേട്ടനാണ്. രാംജു ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. തീർത്ഥയാത്ര എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള മാരുവില്ല് പന്തലിട്ട ദൂരചക്രവാളം എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് AT ഉമ്മറാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും പിന്നെ എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ രാംജു ചേട്ടന്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ അനാമിക, എന്റെ പേര് റിഷാദ്. എനിക്ക് ഏലമല കാടിനുള്ളിൽ പാട്ടിട്ട് തരുമോ? പിന്നെന്താ വെച്ച് തരാലോ. റിഷാദ് ചോദിച്ചിരിക്കുന്ന പാട്ട് 10th എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിചരൺ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് ആണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് എന്തായാലും റിഷാദിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
5: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: تحت السيطرة

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ എഐസിസി നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. ടിവികെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡിഎംകെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ. നിയുക്ത എംഎൽഎമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പിഎം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥാ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തിയങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രയേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. സോ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് അനാമിക, എൻ്റെ പേര് മനീഷ്. ഞാൻ മെസ്സേജ് അയക്കുന്നത് കുവൈറ്റിൽ നിന്നാണ്. ഞാൻ ആശ്രയ എഫ് എമ്മിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. എനിക്കൊരു സോങ് വേണം മൊഹറ എന്ന മൂവിയിലെ സുഭാസെ

ിലേക്ക് ഏൽപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അവർക്ക് വേണ്ടി അതുവേദം എന്ന സിനിമയിലെ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് എന്ന ഗാനം വെച്ചു തരാമോ? അഞ്ജന ആൻഡ് അഭിജി ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം ശാസ്താം കോട്ട. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ അഞ്ജനയുടെയും അഭിജയുടെയും അച്ഛനും അമ്മയ്ക്കും 1000 വിവാഹ വാർഷിക മംഗള ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കാനും കേട്ടോ. എന്തായാലും നമ്മുടെ അഞ്ജനയുടെയും അഭിജയുടെയും അച്ഛനും അമ്മയ്ക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ട് അതുവേദം എന്ന സിനിമയിലെ എം ജി ശ്രീകുമാരും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. എം ജി രാധാകൃഷ്ണനാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൈതപ്പുറമാണ് മനോഹരമായിട്ടുള്ള വരികൾ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ അഞ്ജനയ്ക്കും അതുപോലെ അഭിജിക്കും രണ്ടുപേരുടെയും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്കയുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

അദ്വൈതം എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഹായ് അനാമിക ചേച്ചി, ഹവ് ആർ യു? ഞാൻ പാരിപ്പള്ളിയിൽ നിന്നും നവീനാണ്. നവീൻ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സ്നേഹം എന്ന സിനിമയിലെ പേരറിയാത്തൊരു നൊമ്പരത്തെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ഈ പാട്ട് എൻ്റെ ദേവു ചേച്ചിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നവീൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നവീൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സ്നേഹം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് പേരറിയാത്തൊരു നൊമ്പരത്തെ എന്ന പാട്ട്. യൂസഫ് അലി കേച്ചേരിയാണ് ഈ പാട്ടിന് വേണ്ടി മനോഹരമായിട്ടുള്ള വരികൾ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് എന്തായാലും നമ്മുടെ നവീൻ്റെ ചേച്ചിയായിട്ടുള്ള ദേവു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അരൂപ ശ്രീയാണ്. ഹായ് ആശ്രയ എഫ് എം, എനിക്ക് വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ സോങ് വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് അരൂപശ്രീ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അരൂപശ്രീക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്തു തരുന്നതായിരിക്കും. 2003 റിലീസായിട്ടുള്ള പട്ടാളം എന്ന സിനിമയ്ക്ക് വേണ്ടി വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ ട്രാക്കാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരാണ് മനോഹരമായിട്ടുള്ള ഈണം നൽകിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ അരൂപശ്രീക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ കേൾക്കാം സ്നേഹം എന്ന സിനിമയിലെ ആ മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ചേച്ചി, അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന്?
5: റേഡിയോ ഇല്ല,
4: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ എഫ് 90 എത്തി. വേഗം റെഡി ആയിക്കോ,
5: ഇത് നമ്മള് പൊളിക്കും.
6: കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ FM 90
5: പെണ്ണരങ്ങ്.
6: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ പട്ടാളം മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്കായിട്ട്. ടു ദ നമ്പർ 0471909040 0474219909. അതുപോലെ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്ന ആൾക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രിയ, എൻ്റെ പേര് മഞ്ജു. എനിക്കൊരു പാട്ട് വേണം. അമരം സിനിമയിലെ അഴകെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മഞ്ജു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതാണ് ായിരിക്കും. അമരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മമ്മൂക്കയുടെ എക്കാലത്തെ മികച്ച ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ ഒന്നാണ് അമരം. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ചേച്ചി, ഞാൻ ഭാവനയാണ്. എനിക്ക് ഉനെ കാണാതെ നാൻ ഇൻട്രു നാനില്ലേ എന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഭാവന മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിശ്വരൂപം എന്ന സിനിമയ്ക്ക് വേണ്ടി കമൽഹാസനും ശങ്കർ മഹാദേവനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ കമൽഹാസൻ സാറ് തന്നെയാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടി അദ്ദേഹം വരികൾ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ഭാവനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: യാസിത് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണയാക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം മായ നീവ.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിൽ ചേട്ടനാണ്. ഹലോ ആസ്ട്രിയ, എനിക്ക് ശക്തി മൂവിയിലെ എവിടെയോ കളഞ്ഞു പോയ കൗമാരം എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സുനിൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1980 റിലീസ് ആയിട്ടുള്ള ശക്തി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് തന്നെയാണ് എവിടെയോ കളഞ്ഞുപോയ കൗമാരം എന്ന പാട്ട്. ബിജു തിരുമലയാണ് ഈ പാട്ടിന് വേണ്ടി വരികൾ കുറിച്ചിരിക്കുന്നത്. KJ ജോയിയാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പാട്ട് സുനിൽ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ അനാമിക ചേച്ചി, ഞാൻ ആവണി. എനിക്ക് ദൂരെ ഒരു മഴവില്ലിൻ സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആവണി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആവണിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. അതിരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിശങ്കർ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. വിനായക് ശശികുമാർ ആണ് ഈ പാട്ടിന് വേണ്ടി വരികൾ കുറിച്ചിരിക്കുന്നത്. ആൻഡ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് PS ജയഹരി ആണ് കേട്ടോ. എന്തായാലും ആവണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. ഈ ഒരു വീക്കിലെ നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് പാട്ടുകൾ ചോദിച്ച് വിളിച്ചവരിൽ നിന്നും അതുപോലെ മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരാളെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. സോ ഈ വീക്കിലെ കാസറ്റ് കഫേ വിന്നർ ഈസ് മനീഷ് ഏട്ടൻ. മനീഷ് ഏട്ടാ, കൺഗ്രാചുലേഷൻസ്. ഗിഫ്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. അപ്പോൾ മൺഡേ വീണ്ടും നല്ല നല്ല അടിപൊളി പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് ഇറ്റ്സ് മി ആർ ജി അനാമിക സാനിങ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇളം കാറ്റുപോലെ വളരെ പതുക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്കിന്ന് ചില കഥകൾ പറയാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എവിടെയോ വെച്ച് നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നാം അറിയാതെ പോയ ചില നന്മകളുടെ കഥകൾ. തെരുവുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക്, സ്വന്തം വീടുകളിൽ നിന്ന് പടിയിറക്കപ്പെട്ടവർക്ക്, ലോകം മുഴുവൻ ഇരുട്ടായി മാറിയവർക്ക് ഒരു കാവൽ വിളക്കുണ്ട് ആശ്രയ സംഗീതം. 2000 മനുഷ്യർക്ക് തണലൊരുക്കുന്ന ആ വലിയ സ്വർഗ വീടിന്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ ഓരോ ദിവസവും പിറക്കുന്നത് പുതിയ പ്രതീക്ഷകളാണ്, പുതിയ ജീവിതങ്ങളാണ്. മഴയത്ത് നനയാതിരിക്കാൻ മാത്രമല്ല, മനസ്സിന്റെ

മാനസികമായി തളർന്നു പോയ ഒട്ടേറെ മനുഷ്യർക്ക് സ്നേഹത്തിന്റെ മരുന്ന് നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാരുണ്യത്തിന്റെ ഒരിടം കൂടിയാണ് ഇത്. ഈ വലിയ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കലയപുരം ജോസാറിന്റെ അചഞ്ചലമായ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തോടൊപ്പം രാപ്പകൽ ഭേദമില്ലാതെ ഒരു പ്രതിഫല ചെയ്യുമില്ലാതെ സേവനം ചെയ്യുന്ന ഒരു കൂട്ടം സുമനസ്സുകളായ പ്രവർത്തകരുണ്ട്. അവരുടെ കൈകൾ വെറും കൈകളല്ല, വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്ന സ്നേഹ തൂവലുകളാണ്. ഇന്നത്തെ സാന്ത്വനത്തിൽ ആസ്ട്രിയ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ എന്നത്തെക്കാളും ഉപരിയായി പുതിയൊരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് തെരുവുകളിൽ എത്തുന്ന സഹായം ആവശ്യമുള്ള മനുഷ്യരുടെ എണ്ണവും കൂടുകയാണ്. ഇനി ഒരാളും തെരുവുകളിൽ അന്തിയുറങ്ങാൻ പാടില്ല എന്ന വലിയൊരു സ്വപ്നത്തിലേക്ക് ആശ്രയ സംഗീതം ഒരു പുതിയ ചുവടുവെപ്പ് നടത്തുകയാണ്. അനാഥരായ കൂടുതൽ മനുഷ്യരെ നെഞ്ചോട് ചേർക്കാൻ, അവർക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂരയൊരുക്കാൻ അവിടെ അഞ്ചു നില കെട്ടിടം ഉയർന്നു വരികയാണ്. ഓരോ ഇഷ്ടികയും അവിടെ പടുത്തുയർത്തുന്നത് വെറും സിമെന്റും മണലും കൊണ്ടല്ല, മറിച്ച് അനേകം സുമനസ്സുകളുടെ കരുണയുടെയും സ്നേഹത്തിന്റെയും കൂട്ടുകളാലാണ്. ഈ കെട്ടിടം വെറുമൊരു കോൺക്രീറ്റ് നിർമ്മിതിയല്ല, മറിച്ച് ഒരുപാട് അനാഥ ജന്മങ്ങളുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പുതിയ താവളമാണ്. മഴ പെയ്യുമ്പോൾ ചോരാത്ത, വെയിലടിക്കുമ്പോൾ പൊള്ളാത്ത സ്നേഹത്തിന്റെ ഒരു വലിയ കോട്ട. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതത്തിന്റെ പുതിയ അഞ്ചു നില കെട്ടിടത്തിന്റെ വിശേഷങ്ങൾക്കപ്പുറം ആ വലിയ മതിൽകെട്ടുകൾക്കുള്ളിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുകൂടി നാം അറിയണം. വെറുമൊരു അനാഥാലയം എന്നതിലുപരി വലിയൊരു കർമ്മഭൂമി കൂടിയാണ് ആശ്രയ സംഗീതം. തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞവർക്ക് കേവലം 3 നേരത്തെ ഭക്ഷണവും അന്തിയുറങ്ങാൻ ഒരിടവും മാത്രമല്ല കലയപുരം ജോസാറ് നൽകുന്നത്. മറിച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസവും ജീവിതത്തിന്റെ താളവും കൂടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ആ സ്വർഗ ഭവനത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ കാണാം മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ. അതെ, ആശ്രയിലെ വലിയൊരു പ്രവർത്തനമാണ് അവിടുത്തെ കൃഷി. വാർദ്ധക്യത്തിന്റെ അവശതകളില്ലാത്തവരും മാനസികാരോഗ്യം വീണ്ടെടുത്തവരുമായ അന്തേവാസികൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും സമയം ചെലവഴിക്കുന്നത്. അവർ നട്ടുവളർത്തുന്ന പച്ചക്കറികളാണ് അവിടുത്തെ അടുക്കളയിൽ വേവുന്നത്. ഈ മണ്ണിൽ വിരലുകൾ സ്പർശിക്കുമ്പോൾ, ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ മനസ്സിലെ ആഴമേറിയ മുറിവുകളാണ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയോളം വലിയൊരു സാന്ത്വനം വേറെ എന്തുണ്ട് അല്ലേ? അതുമാത്രമല്ല, ഒഴിവു സമയങ്ങളിൽ വെറുതെ ഇരുന്ന് പഴയ ദുഃഖങ്ങൾ ഓർക്കാതിരിക്കാൻ അവിടെ ഒട്ടേറെ തൊഴിൽ പരിശീലനങ്ങളും നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചിരി കാണാൻ നമുക്ക് സാധിക്കും. തങ്ങളും ഈ സമൂഹത്തിന് ആവശ്യമുള്ളവരാണെന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിലൂടെ ആശ്രയ സംഗീതം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ആശ്രയ ശിശുഭവനം. അക്ഷരങ്ങളുടെയും കലകളുടെയും ഒരു ലോകമാണ് അത്. നമ്മുടെ സ്വന്തം വീടുകളിൽ കുട്ടികൾ എങ്ങനെയാണോ പഠിക്കുകയും പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെയുള്ള കാഴ്ചകൾ അവിടെയും കാണാം. അവർക്ക് മികച്ച വിദ്യാഭ്യാസവും അവരുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിശീലനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളായി ആ പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോൾ ആശ്രയിലെ പ്രവർത്തകരും ജോസാറിനും തോന്നുന്ന അഭിമാനം ചെറുതല്ല. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുണ്യമായ മറ്റൊരു കർമ്മമുണ്ട്. തെരുവുകളിൽ നിന്നും ഓർമ്മകൾ നഷ്ടപ്പെട്ട് അവിടെ എത്തുന്നവർക്ക് മികച്ച വൈദ്യസഹായം നൽകി അവരുടെ മാനസിക നില പഴയപടിയാക്കി സ്വന്തം വീടുകളിലേക്ക് അവരെ തിരിച്ചയക്കുന്ന ഒരു വലിയ ദൗത്യം. ഒരുപാട് കാലത്തിന് ശേഷം ഓർമ്മകൾ തിരികെ കിട്ടുമ്പോൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വന്തം അച്ഛനെയും അമ്മയും മക്കളെയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ആ കണ്ടുമുട്ടലുകളുടെ ഇടനാഴികളിൽ പൊഴിയുന്ന ആനന്ദ കണ്ണീർ, ആ കണ്ണീരിന്റെ നനവിലാണ് ആശ്രയ സംഗീതം ഇന്നും തളരാതെ നിൽക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉറക്കമൊഴിച്ച് അവരെ പരിപാലിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളോടെ പുതിയൊരു വെളിച്ചത്തിലേക്ക് അവർ ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഇങ്ങനെയുള്ള വലിയ നന്മകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചെറിയ സങ്കടങ്ങളൊക്കെ എത്ര നിസാരമാണെന്ന് തോന്നിപ്പോകും. അതെ, ജീവിതം വളരെ മനോഹരമാണ്. ചുറ്റുമുള്ളവർക്ക് ഒരു ചെറിയ തണലേകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും സാർത്ഥകമാകും. കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞേക്കാവുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. തെരുവുകളിൽ നിന്നും ഓർമ്മകളും ബന്ധങ്ങളും നഷ്ടപ്പെട്ട് ആശ്രയ സംഗീതത്തിന്റെ പടികടന്നെത്തുന്നവരിൽ ചിലർക്കെങ്കിലും തങ്ങളുടെ അവസാന കാലം ഈ സ്വർഗ വീട്ടിലായിരിക്കും എന്ന് മുൻകൂട്ടി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാകും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ടോ മറ്റോ അവരീ ലോകത്തോട് വിട പറയുമ്പോൾ അനാഥമായ ഒരു മൃതദേഹമായി അവരെ വലിച്ചെറിയാൻ അവിടുത്തെ പ്രവർത്തകർ അനുവദിക്കുന്നില്ല. സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെ പോലെ നെഞ്ചോട് ചേർത്ത് എല്ലാവിധ ആദരവോടും കൂടിയാണ് അവർക്ക് അന്ത്യകർമ്മങ്ങൾ നൽകുന്നത്. ജനിച്ചപ്പോൾ ആരുമില്ലായിരുന്നിരിക്കാം, പക്ഷേ അവരുടെ അവസാന യാത്രയിൽ അവർ അനാഥരല്ല. ഈ ഭൂമിയിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ആ വലിയ സ്നേഹമാണ്. നാം കണ്ട 5 നില കെട്ടിടം പണി പൂർത്തിയായി ഉയർന്നു നിൽക്കുമ്പോൾ അതിലെ ഓരോ നിലകളിലും ഓരോ മുറികളിലും നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ഇത്തരം സ്നേഹത്തിന്റെ അനശ്വരമായ മുഹൂർത്തങ്ങളായിരിക്കും. വരാനിരിക്കുന്ന മഴക്കാലങ്ങളിൽ തെരുവോരങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒട്ടേറെ മനുഷ്യർക്ക് ഈ വലിയ വീടിന്റെ വാതിലുകൾ തുറന്നു കിടക്കും. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: കേൾക്ക പോകരുത് കാറ്റിൻ മൊഴി.
2: കാറ്റിൻ
1: മൊഴി, യുവർ ഫേവറേറ്റ് തമിഴ് ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിധിയുടെ ക്രൂരത കൊണ്ട് തെരുവിലായവരെ കുറിച്ചും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടവരെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അവരെയെല്ലാം വളരെ സ്നേഹത്തോടുകൂടി പരിപാലിക്കുന്ന ഇടമാണ് ആശ്രയ സംഗീതം. എന്നാൽ ഇതിനൊക്കെ അപ്പുറം മനുഷ്യൻ സ്വയം കുഴിക്കുന്ന ചില വലിയ ചതിക്കുഴികളുണ്ട്. അതെ, ലഹരിയുടെ കാണാക്കയങ്ങൾ. അങ്ങനെയുള്ള ഇരുളിലേക്ക് വീണുപോയവരെ, ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതിയവരെ കൈപിടിച്ചു കയറ്റുന്ന വലിയൊരു യജ്ഞം കൂടി ആ വലിയ മതിലുകൾക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളോടെ സ്വന്തം മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാർ പെട്ടെന്നൊരു ദിവസം ആ മക്കൾ ലഹരിയുടെ മായാലോകത്തേക്ക് വഴുതി വീഴുമ്പോൾ ആ വീടിന്റെ അവസ്ഥ എന്താകും? സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ കഴിയാത്ത, സ്നേഹം എന്തെന്നറിയാത്ത ഒരു തരം ഇരുണ്ട അവസ്ഥയിലേക്ക് അവർ മാറും. ഒടുവിൽ വീടിനും നാടിനും വേണ്ടാതെ അവർ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടും. അവിടെയാണ് ആരും തിരിഞ്ഞു നോക്കാത്ത ആ ഇരുണ്ട കോണുകളിലേക്ക് കലയപുരം ജോസ് എന്ന മനുഷ്യന്റെയും ആശ്രയ സംഗീതത്തിന്റെയും കാരുണ്യം ചെന്നെത്തുന്നത്. ആശ്രയിലെ ഡി അഡിക്ഷൻ സെന്റർ വെറും ഒരു ചികിത്സാ കേന്ദ്രമല്ല, അതൊരു പുനർജന്മത്തിന്റെ ഇടമാണ്. ലഹരിയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നവരെ, കൈകാലുകൾ വിറച്ച് സമനില തെറ്റിയവരെ ചങ്ങലക്കിടുകയല്ല അവർ ചെയ്യുന്നത്, മറിച്ച് അതിലില്ലാത്ത സ്നേഹവും കരുതലും നൽകി ചേർത്തു പിടിക്കുകയാണ്. വിദഗ്ധരായ ഡോക്ടർമാരുടെയും മനഃശാസ്ത്രജ്ഞന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ഇതിനായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ കഠിനമായിരിക്കും. ലഹരി കിട്ടാതെ വരുമ്പോഴുള്ള അവരുടെ അക്രമാസക്തമായ പെരുമാറ്റങ്ങളെ വളരെ ക്ഷമയോടെയാണ് അവിടുത്തെ പ്രവർത്തകർ നേരിടുന്നത്. ചികിത്സ നൽകുക എന്നതിലുപരി ശക്തമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ആശ്രയ സംഗീതം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ നാളെയുടെ വാഗ്ദാനങ്ങളായ യുവതലമുറ ഈ വലിയ വിപത്തിൽ വീഴാതിരിക്കാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ആശ്രയ സംഗീതം സംഘടിപ്പിക്കുന്നുണ്ട്. ലഹരി എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരു കുടുംബത്തെ തന്നെയും കവർന്നു തിന്നുന്നത് എന്നത് നേരിട്ട് കണ്ടറിഞ്ഞവരാണ് ആശ്രയ സംഗീതത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട്. മാസങ്ങൾ നീളുന്ന ചികിത്സകൾക്കും സ്നേഹപരിചരണങ്ങൾക്കും ശേഷം ലഹരിയുടെ ലോകത്തു നിന്നും പൂർണ്ണമായി മോചിതനായി ഒരു യുവാവ് തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. തന്നെ കാത്തിരിക്കുന്ന കണ്ണീരുണങ്ങാത്ത അച്ഛന്റെയും അമ്മയുടെയും മുന്നിലേക്ക് ഒരു പുതിയ മനുഷ്യനായി അവൻ നടന്നു ചെല്ലുമ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. ആശ്രയ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാം വരും അധ്യായങ്ങളിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

You are listening to Ashray FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേച്ചി, അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന്?
2: റേഡിയോ ഇല്ല,
1: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ എഫ് എം 90 എത്തി. വേഗം റെഡി ആയിക്കോ,
2: ഇത് നമ്മൾ പൊളിക്കും. കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ എഫ് എം 90
1: പെണ്ണരങ്ങ്.
2: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.

നാടിന്റെ നന്മയും സ്ത്രീകളുടെ സ്വപ്നങ്ങളും കുടുംബത്തിന്റെ കരുത്തും ഒത്തുചേർന്ന നമ്മുടെ പെണ്ണരങ്ങ് ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ്. യെസ് പെണ്ണരങ്ങിലേക്ക് വാം വെൽക്കം. എന്തായാലും ഇന്ന് നമ്മൾ അനശ്വര കുടുംബശ്രീയോടൊപ്പമാണ് കേട്ടോ സമയം പങ്കിടാനായിട്ട് പോകുന്നത്. ഇവിടെ നല്ല കരുത്തുള്ള, നല്ല സ്മാർട്ടായിട്ടുള്ള, നന്മയുള്ള മനസ്സിനുടമകളായിട്ടുള്ള ഒരുപാട് സ്വപ്നം കാണുന്ന ഒത്തിരി ചേച്ചിമാർ വന്നെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ തന്നെ അവരുടെ ആ ഒരു കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഓരോരുത്തരും ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ കുടുംബശ്രീ കൂടുന്നതിന് വേണ്ടി, നമ്മുടെ പെണ്ണരങ്ങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം. ശരിക്കും കുടുംബശ്രീ മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പറയാനുള്ള ഒരിടം മാത്രമല്ല, മനസ്സ് തുറന്ന് നന്നായിട്ട് ചിരിക്കാനുള്ള ഒരിടം കൂടിയാണ്. അങ്ങനെ ഒരു സ്പേസ് ആണ് ഇതെന്നുള്ളത് ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ FM 90 ടീം എത്തുന്നത്. പലപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ പറയാറുണ്ട്, കുടുംബശ്രീയിൽ വന്ന് സാധാരണ ഞങ്ങൾ ഒരു ചർച്ചയൊക്കെ നടത്തി അല്ലെങ്കിൽ സാധാരണ പിരിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാറാണ് പതിവ്. പക്ഷെ ഇന്ന് ഒരുപാട് മനസ്സ് തുറന്ന് ചിരിച്ചു വന്ന്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, കുടുംബശ്രീ മീറ്റിംഗ് എന്നത് പ്രശ്നങ്ങൾ പറയാനുള്ള ഇടം മാത്രമല്ല, മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള മനോഹരമായ ഒരു ഇടം കൂടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പെണ്ണരങ്ങിൽ കുറച്ച് ഗെയിം സെഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും കുറച്ച് ടാസ്കുകളൊക്കെ നമ്മൾ കൊടുക്കും. അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നമ്മുടെ വകയായിട്ടുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: അനശ്വര കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്. തിരികെ എത്താം പെണ്ണരങ്ങിലേക്ക്. നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം.
1: കുടുംബശ്രീയിലെ അംഗം ഒരാൾ വന്നിട്ടുണ്ട്, വന്ന് വീടിന്റെ പുറത്ത് നിൽക്കുകയാണ്. പള്ളിയിൽ പോകണം, എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുവോ, എന്റെ ശബ്ദവും നാട്ടുകാർ കേൾക്കട്ടെ എന്നുള്ള അഭിപ്രായത്തിൽ ഓടി വന്നതാ. ഓടി വന്ന ആളെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്?
2: ജെസ്സി.
1: ജെസ്സി, പിന്നെ 10 രൂപ ഫൈൻ കൊടുത്തിട്ട് തന്നെയാണോ പള്ളി പോകാനുള്ള തീരുമാനം എടുത്തേ?
2: അതേ ഉള്ളൂ.
1: 10 രൂപ കൊടുത്തിട്ട് എല്ലാ ആഴ്ച ഇതുപോലെ പള്ളി പോകാറുണ്ട്?
2: അല്ല, എല്ലാ ആഴ്ചയല്ല, ഇന്ന് പെരുന്നാളായതുകൊണ്ട് പള്ളിയിൽ നിന്ന് വൈകുന്നേരത്തെ. അല്ലാതെ എല്ലാത്തിനും വരും.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ 2 മക്കളും ഒരു ഭർത്താവും ഉണ്ട്.
1: വളരെ വളരെ രസകരമായ ഒരു കാര്യം അതിലിവിടെ, അതാണ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായ മറുപടി. കറക്റ്റ് സമയത്ത് വന്നു, കൃത്യമായ മറുപടി. 2 മക്കള് ഒരു ഭർത്താവാണ് ചേച്ചിയുടെ വീട്ടിലുള്ളത്. ഭർത്താവിന് എന്താ ജോലി?
2: അച്ഛന് വെൽഡിംഗ് ആണ്.
1: ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കുടുംബശ്രീ അടിപൊളിയാണോ
2: എല്ലാരും?
1: ആണ്. ഇവിടുന്ന് ലോണൊക്കെ എടുക്കാറുണ്ടോ?
2: ഉണ്ട്.
1: അതെല്ലാം തിരിച്ചടയ്ക്കുന്നുണ്ടോ?
2: തിരിച്ചടയ്ക്കുന്നുണ്ട്.
1: അപ്പൊ എന്തായാലും നമുക്ക് ഇന്നൊരു ദിവസം മിസ് ചെയ്തു. തിരക്കായതുകൊണ്ട് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് വിടുകയാണ്. ഒരു ദിവസം നമ്മൾ വരുമ്പോ വരണം, നമുക്ക് അടിപൊളിയായിട്ട് ഒരു പരിപാടിയൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മൾ എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്ക് കൂടി എടുക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: അനശ്വര കുടുംബശ്രീയിൽ നമ്മൾ വരുമ്പോ ഇനി ചോദിക്കാനുള്ളൊരു കാര്യം, ഈ നാടിനൊരു പേരുണ്ട്, മുട്ടവിള. മുട്ടവിള എന്നുള്ള പേരിനുള്ള കാരണം ആരാ ഒന്ന് പറഞ്ഞിരുന്നേ?
1: എനിക്കതിനെ കുറിച്ച്, ഞാൻ ഇവിടുന്ന് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന താമസം, പക്ഷെ അവരൊക്കെ കൂടുതൽ വർഷങ്ങളായി ഞാൻ ഇവിടെ വന്നിട്ട് എന്നുള്ളതല്ലാതെ ഇങ്ങനെ ആളുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇവിടെ ഞാൻ ഒരു ഉള്ള സ്ഥലമായിരുന്നു, അതുകൊണ്ട് മുട്ടവിള എന്ന് അതിനെ സംബോധന ചെയ്യുന്നെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ലാതെ എനിക്ക് മറ്റ വിവരങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നിട്ടും 65 വർഷമായി ഇവിടെ വന്നിട്ട്. അന്നേരം അതിലൊക്കെ കൂടുതൽ വരെയുള്ള അറിവിൽ ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ നമുക്കും അറിയത്തുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്കും അറിയത്തില്ല. സ്ഥലങ്ങൾക്കും ഓരോരോ പേരോരോരുത്തരും ഇടും, അത് പിന്നെ എന്താന്ന് വെച്ചാലൊക്കെ കൊണ്ട് ഇന്ന കാരണം ആണെന്ന് അവരങ്ങ് പറയും. അന്നേരം അത് കേട്ട് നമ്മളും അത് മനസ്സ് വെച്ചോണ്ടിരിക്കുക.
0: കുറച്ച് കാര്യങ്ങൾ കയ്യിൽ നിന്നും കൂടി ഇട്ട് വേണമെങ്കിൽ നമ്മുടെ സെക്രട്ടറി പറയാം.
2: പണ്ട് മൊട്ടക്കുന്നായിരുന്നു. ഞാൻ പറയുവന്നെ, അല്ലാതെ പിന്നെ എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുക, മൊട്ടക്കുന്നായിരിക്കും അന്നത്തെ, അതായിരിക്കും, അതുകൊണ്ടായിരിക്കും മുട്ടവിളേന്റെ പേര് വന്നേ. അങ്ങനെ അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്.
0: ശരി, അപ്പൊ പേരിന്റെ പിന്നിലെ രഹസ്യം ഒരു മുട്ട കുന്നായിരുന്നു എന്നുള്ളതാണ് കേട്ടോ.
3: അതാരാ അങ്ങനെ ഒരു ഹോയി വിട്ടത്? രമണി, നീയാണോ ഹോയി വിട്ടത്?
4: ഞാനല്ല.
3: സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയി വിട്ടത്?
0: അപ്പൊ അടുത്താളെ പരിചയപ്പെടാൻ പേരെന്താണ്? ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ഷീജ ചേച്ചിയാണ് എന്നുള്ളത് മനസ്സിലായി. വളരെ രസകരമായ ചിരിയാണ്. അപ്പൊ ഷീജ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ?
5: ഹസ്ബൻഡ്, ഞാനുള്ളു, മോനുണ്ട്.
0: എല്ലാ ദിവസവും കുടുംബശ്രീ കുടുംബ സെക്രട്ടറിയുടെ അടുത്താണോ ഇരിക്കാറ്?
5: അതല്ല, ഇപ്പൊ സീറ്റ് എവിടെ കിട്ടിയുണ്ട്.
0: അപ്പൊ ഇവര് ചേട്ടത്തേനീത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുടുംബ കാര്യം കൂടെ ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും, കാരണം വീട്ടിലിരുന്ന് പറയാൻ പറ്റില്ല, ബാക്കിയുള്ളവർ കേൾക്കും. അപ്പൊ രഹസ്യപരമായിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വെച്ചാണ് ചർച്ച ചെയ്യുന്നത്. ചേട്ടത്തി അനിയത്തിയാണല്ലേ, സന്തോഷമായിട്ട് പോണോ?
5: സന്തോഷം.
0: ആരാ അതിനകത്ത് ആദ്യം വന്നത്? ചേട്ടത്തിയാണോ അനിയത്തിയാണോ ഈ കുടുംബശ്രീയിലേക്ക്? വീട്ടിലേക്ക് വന്നത്
6: ഒരുമിച്ച് തുടങ്ങിയതാ. ഇവരാരും വന്നിട്ടില്ല. അത് അന്നെന്ന് പറയുമ്പോ ഇവിടെ പ്രായമുള്ളവരെല്ലാരും കൂടെ ചേർന്ന്.
0: ഇവിടെ ചേച്ചി പറഞ്ഞത് ഇപ്പൊ വന്ന കാര്യം.
6: കുടുംബശ്രീ കൂടുന്ന സമയത്ത് ഇവരെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു.
0: നമ്മൾ എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്ക് കൂടി എടുക്കുകയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: അനശ്വര കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്. തിരികെ എത്താൻ പെണ്ണരങ്ങിലേക്ക് നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം.
1: ശരി, അപ്പോ അടുത്ത രണ്ടുപേരുടെ ഇനി പരിചയപ്പെടാനുള്ളേ. അപ്പൊ രണ്ടുപേരെയും കൂടെ പരിചയപ്പെടാം. പേരെന്താണ്? ചേച്ചി തന്നെ പറ. പാവമാണോ അതോ കുറച്ച് പാവല്ലാത്ത ആളാണോ? ഞാൻ ചോദിച്ച രണ്ട് മറുപടിയും വന്നില്ല. സാദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവമാണ്, ചില സമയങ്ങളിൽ പ്രശ്നമാവും എന്നുള്ളതാണ്.
2: ദിസി പറഞ്ഞത് സത്യമോ? എപ്പോഴാണ്? ചിലപ്പോ ഞങ്ങള് പാവമായിട്ടിരിക്കും, സാഹചര്യം അനുസരിച്ച്
1: നിറം മാറും. ഈശ്വര, നിറം മാറാനുള്ള ഒരു സാഹചര്യം ഞാൻ പോകുന്നത് വരെ ഇവിടെ ഉണ്ടാകരുത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഹസ്ബൻഡ്, മോന്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
3: നമ്മുടെ വീട്ടിലുണ്ട്.
1: അതാണ് വീട്. അപ്പൊ ആ വീട്ടിലുണ്ട് ഹസ്ബൻഡ്. ഒന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാ ദിവസവും ഈ രണ്ട് വീട്ടിൽ മാറി മാറിയാണോ കൂടുന്നത്?
3: എല്ലാരെയും
1: വീട്ടിൽ കൂടും. കുടുംബശ്രീ ഇഷ്ടമാണോ?
3: ഇഷ്ടം.
1: അടുത്ത സെക്രട്ടറി ആവാൻ പറഞ്ഞാൽ നടക്കുവോ?
3: ബുദ്ധിമുട്ടാണ്.
1: ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ അതോ ഈ സമയമില്ലാത്തതിന്റെ പ്രശ്നമാണോ?
3: അതൊന്നുമല്ല, ജോബി ആവുമ്പോ നല്ലോണം കൊണ്ടുപോകും.
1: അടുത്ത ലോൺ വല്ലതും എടുക്കാനുണ്ടോ? ജോബിയെ പുകഴ്ത്തി പറയുന്നു.
3: ആവശ്യമുള്ളപ്പോ
1: എല്ലാവരുടെയും കൂടെ തീർച്ചയായിട്ടും. യെസ്, അവസാനത്തെ വ്യക്തിയെ പരിചയപ്പെടാം. പേരെന്താണ്? ഉഷ ചേച്ചിയുടെ വീട്? വീട്ടിലാരൊക്കെ?
3: ഭർത്താവും രണ്ട് പെൺപിള്ള.
1: ഉഷ ചേച്ചി എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നുണ്ടോ?
3: കമ്പനി
1: പോകണുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവധിയാണോ?
3: ഇപ്പം ജോലി നിർത്തിവെച്ചു.
1: ജോലി നിർത്തി വെച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാ ജോലി നിർത്തിയേ?
3: എല്ലാ വർഷവും നിർത്തും, കണക്കെടുപ്പായ.
1: ഇനിയിപ്പോ എത്ര നാൾ കഴിഞ്ഞാ ജോലി ഉള്ളത്?
3: ജൂണിൽ തുടങ്ങുന്നു.
1: വീട്ടിൽ കൊച്ചുമക്കൾ ആരെങ്കിലും ഉണ്ടോ?
3: ഉണ്ട്, ഒരു മോള്.
1: ഒരു മോളിന് എത്ര വയസ്സായി?
3: നാല്
1: വയസ്സായി. കുടുംബശ്രീയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചി?
3: ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇവര് പറഞ്ഞാൽ
1: സന്തോഷമായിട്ട്. എന്തായാലും എല്ലാരെയും പരിചയപ്പെട്ടു. സംസാരിക്കാനൊക്കെ ചിലർക്ക് മടിയുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ലാതെ സംസാരിച്ചു. ഇനി കുടുംബശ്രീയെ പറ്റി, കുടുംബശ്രീ രൂപീകരിച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. കാരണം മുൻപുണ്ടായിരുന്ന ഒരു കുടുംബശ്രീ ആയിരുന്നു, അത് പൊട്ടി പാളീസായി. പിന്നെ അതിനകത്തുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് ഇവിടുന്നും പറക്കിയിട്ടിട്ട് പുതിയ ഒരു ബെൽറ്റ് ഉണ്ടാക്കുന്നു. ആ ബെൽറ്റിലാണ് ഇപ്പൊ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ കുടുംബശ്രീ തുടങ്ങാൻ അത് മുൻകൈ എടുത്ത ആൾക്കാർ വ്യക്തമായിട്ടൊന്ന് പറയുന്നു, നമ്മുടെ കുടുംബശ്രീയുടെ പേര് ഇതാണ് എന്നുള്ളത്.
0: നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. അനശ്വര കുടുംബശ്രീയുടെ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
2: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: അനശ്വര കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്. തിരികെ എത്താം പെണ്ണരങ്ങിലേക്ക്. നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം.
1: എന്തായാലും എല്ലാവരെയും പരിചയപ്പെട്ടു. സംസാരിക്കാനൊക്കെ ചിലർക്ക് മടിയുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ലാതെ സംസാരിച്ചു. ഇനി ഈ കുടുംബശ്രീയെ പറ്റി, കുടുംബശ്രീ രൂപീകരിച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. കാരണം മുൻപുണ്ടായിരുന്ന ഒരു കുടുംബശ്രീ ആയിരുന്നു, അത് പൊട്ടി പാളീസായി. പിന്നെ അതിനകത്തുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് ഇവിടുന്നും പറക്കിയിട്ടിട്ട് പുതിയ ഒരു ബെൽറ്റ് ഉണ്ടാക്കുന്നു. ആ ബെൽറ്റിലാണ് ഇപ്പൊ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ കുടുംബശ്രീ തുടങ്ങാൻ മുൻകൈ എടുത്ത ആൾക്കാർ വ്യക്തമായിട്ടൊന്ന് പറയുന്നു, നമ്മുടെ കുടുംബശ്രീയുടെ പേര് ഇതാണ് എന്നുള്ളത്.
2: ആദ്യം ചൈതന്യ എന്ന് പറഞ്ഞൊരു കുടുംബശ്രീ ഇവിടെ കൂടിയായിരുന്നു. 2010 അവിടെ കൂടിയത്. അത് ഏകദേശം ഒരു 5 വർഷത്തോളം നല്ല രീതിയിൽ പോയി. പിന്നെ എല്ലാരും ഓരോരുത്തർക്കും ആ പൈസ വീതിക്കണമെന്നായി. എന്നുവെച്ചാൽ നമ്മുടെ സമ്പാദ്യം വീതിക്കാൻ പറ്റത്തില്ല. അപ്പൊ കുടുംബശ്രീ അന്ന് ഞാൻ CDS ആയിട്ടായിരിക്കുന്നു, CDS നമ്പർ ആയിരുന്നു. അപ്പൊ പഞ്ചായത്തിൽ പറഞ്ഞു അങ്ങനെ വീതിക്കുവാണെങ്കിൽ കുടുംബശ്രീ പിടിച്ചുവിടേണ്ടി വരും. എന്നുവെച്ചാൽ അവർക്ക് ഇത് മൊത്തത്തിൽ വീതിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, നമുക്ക് ഞാൻ സമ്പാദ്യം ബുക്കിനകത്ത് ഇട്ടേക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു, പിരിച്ചുവിട്ടു. ഞാനും അതീ അങ്ങ് പിരിഞ്ഞ് കുടുംബശ്രീ അങ്ങ് പിരിച്ചുവിട്ടു. പിന്നെ 2 വർഷം കഴിഞ്ഞ വീണ്ടും ഈ ഒരു കുടുംബശ്രീ. പിന്നെ അപ്പോഴത്തേക്ക് പുതിയ ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചൊക്കെ വന്നു. അപ്പൊ അവരെ എല്ലാവരും ഇവിടെ കൂട്ടി അതിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടിയവരെ പിരിച്ചുവിട്ട് പിന്നെ അവരെ പിന്നെ ആദ്യം അതിലുള്ള ആൾക്കാർ തന്നെ കൂടുതലും ഇതിനകത്ത് വീണ്ടും കൂടിയേക്കുന്നത്. അവരെല്ലാരും കൂടെ കൂടി വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇപ്പൊ 3-4 വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ 4 വർഷത്തിനിടയ്ക്ക് വെച്ച് പഞ്ചായത്തിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ പോകുന്നുണ്ട്. ഓണാഘോഷം നമ്മുടെ ഇവിടെ ചെറുതായിട്ട് രീതിയിൽ നടത്തത്തേ ഉള്ളൂ, അല്ലാതെ ഓണാഘോഷം പ്രത്യേകിച്ച് പരിപാടിക്ക് വായ്പകൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്, വായ്പ കൊടുക്കുന്നുണ്ട്.
3: പിന്നെ അത്തെ ഞങ്ങള് പുതിയ സംരംഭം എന്ന് പറഞ്ഞാൽ അത്തച്ചിട്ടിയുണ്ട്, പിന്നെ മാസത്തിൽ ഒരു ചിട്ടിയുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ട്. അത്തച്ചിട്ടിയിൽ എല്ലാവരും ഉണ്ട്.
1: ശരി, എന്തായാലും നമ്മുടെ ആദ്യത്തെ ഒരു ഘട്ടം അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്, ആദ്യത്തെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെയൊക്കെ പേരെഴുതി ഇവിടെ ലോട്ട് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ പേരെഴുതി ഒരു ലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ഗെയിം സെഷനിലോട്ടായിരിക്കും പോണത്. ഗെയിം സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണരങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഗെയിം സെഷനാണ്, എല്ലാവരും ആവശ്യപ്പെടുന്ന സെഷനാണ്. മലയാളി സെഗ്മെന്റ് എന്ന് പറയും, ഞാൻ മലയാളി സെഗ്മെന്റ് എന്ന് പറയും. നമ്മൾ മലയാളികളല്ലേ, അപ്പോൾ ഞാൻ ചില ടോപ്പിക്കുകൾ തരും, ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ മലയാളത്തിൽ മാത്രം സംസാരിക്കണം, ഇംഗ്ലീഷ് വാക്ക് വരാൻ പാടില്ല. സംസാരിക്കുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷ് വാക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട് ആക്കുന്നതായിരിക്കും കേട്ടോ. അതാണ് ഞാൻ മലയാളി സെഗ്മെന്റ് എന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും പേരൊക്കെ എഴുതി ലോട്ട് തയ്യാറാവട്ടെ, എന്നിട്ട് നമുക്ക് നേരെ ആ സെഗ്മെന്റിലോട്ട് അങ്ങ് പോവാം.
0: നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. അനശ്വര കുടുംബശ്രീയുടെ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം
1: അനശ്വര കുടുംബശ്രീയുടെ ഒപ്പമാണുള്ളത്.
2: അങ്ങനെ ഞാൻ മലയാളി സെഗ്മെന്റ് നമ്മൾ തുടരുമ്പോ എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് നമ്മുടെ ആശ്രയ FM ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. സാധാരണ പ്രോഗ്രാം അവസാനിക്കുമ്പോഴാണെങ്കിൽ എല്ലാവർക്കും ആവേശം ആണ്, അതുകൊണ്ട് എല്ലാവരും ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു, ഒത്തിരി സന്തോഷം. അപ്പൊ ഞാൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ അമ്മായിയമ്മമാരെ പറ്റി പറയാനുള്ള അവസരമാണ്. അത് പറഞ്ഞപ്പോ തന്നെ ചിരിക്കുന്നു. ഭർത്താവിനെ പറ്റി പറയാനുള്ള അവസരമാണ്. ഭർത്താവിനെ പറ്റി നമുക്ക് എന്തും പറയാം, എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം. കുടുംബകലഹം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞതിന് ശേഷം ഉണ്ടാവുമെങ്കിൽ നമുക്ക് പരിഹരിക്കാം. കുടുംബകലഹം ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്നുമില്ല. നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി പറയാം. ഇന്നത്തെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള രാവിലെ എഴുന്നേൽത്തത് മുതൽ ഇവിടെ എത്തിച്ചേർന്നവരുള്ള ഒരുപാട് ദിനചര്യകൾ കാണുമല്ലോ, അത് പറയാം. നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കല്യാണത്തിന്റെ ദിവസം ഓർമ്മയുണ്ടോ? കല്യാണം കഴിക്കുന്ന ദിവസം, കല്യാണം കഴിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അപ്പൊ ആ കല്യാണത്തിന്റെ ദിവസം പലർക്കും അറിയില്ല, ഇവിടെ പരസ്പരം ഇരിക്കുന്ന ആൾക്കും ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നോ ചരിത്രം ഉണ്ടെന്നോ, പ്രണയ വിവാഹമായിരിക്കാം, ചിലപ്പോ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം, പെണ്ണ് കാണാൻ വന്ന ദിവസത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, ഇതെല്ലാം പങ്കുവെക്കാനും പുതുക്കാനുള്ള അവസരമാണ്. അപ്പൊ ഇത്രയും ടോപ്പിക് ഉണ്ട്, ഇതിൽ എന്ത് വേണോ പറയാം, പക്ഷേ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാനുള്ള അവസരമുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ ലോട്ട് എടുക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ കുടുംബശ്രീയിലും പോകുമ്പോൾ അവിടെ ഒരു ഒന്ന് രണ്ട് കൊച്ച് മിടുക്കികളും മിടുക്കന്മാരൊക്കെ കാണും. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, പേരെന്താണ്? ആഷ്ലി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഇനി മൂന്നിലോട്ടാണ്. രണ്ടാം ക്ലാസ്സിൽ ജയിച്ചു, ജയിച്ചെന്നാണ് വിശ്വാസം. ജയിച്ചോ? അപ്പൊ ആഷ്ലി പാട്ട് പാടുവോ? ഏത് പാട്ടാ? ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ലോട്ട് എടുത്താലോ. റെഡി ആണോ? ശരി, പാടിക്കോ.
3: രാഷ്ട്രമായി പോറ്റിടും പൊന്മണിയായ് കർത്തൻ പൊന്മണിയായ് രാവ് പകൽ യുവജിപ്പനൊരാദർശമായി പോറ്റിടും ക്രിസ്തുവിന് ഉറച്ചു നിൽപ്പിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽപ്പിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ ക്രിസ്തുവിൻ ശാശികളാ ക്രിസ്തുവിന് ഉറച്ചു നിൽപ്പിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽപ്പിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ ക്രിസ്തു

0: സന്തോഷ വാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം, കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: അനശ്വര കുടുംബശ്രീയോടൊപ്പമാണുള്ളത്. നമ്മള് ഞാൻ മലയാളി സെഗ്മെന്റ് തുടരുകയാണ്.
1: അപ്പൊ ആദ്യത്തെ ലോട്ട് എടുക്കാൻ പോകുന്നതും ആഷ്ലിയാണ്. അസർ ലോട്ട് കൊടുക്കാൻ പോകുന്നത് ആദ്യം ആരായിരിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന്? അന്നമ്മ, ഇവിടെ ഞാൻ ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോ ആദ്യം ചോദിച്ചത് കുടുംബകലഹം ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നേന്നാണ്. അപ്പൊ എന്തോ പ്രശ്നം ഉണ്ട് അന്നമ്മ. എന്തിനെ പറ്റിയാ പറയുന്നേ?
2: എന്തോ പറയാനാ?
1: എന്തെല്ലാം പറയാം? ഭർത്താവിനെ പറ്റി പറയാം, കല്യാണത്തിന്റെ ദിവസത്തിനെ പറ്റി പറയാം, അമ്മായിയമ്മയെ പറ്റി പറയാം, ഇന്നത്തെ കാര്യങ്ങൾ പറയാം. എന്തുവാ പറയാൻ പോണേ?
2: അമ്മായിയമ്മ ഒരു പാവ സ്ത്രീയാണ്.
1: തുടങ്ങട്ടെ. ഞാൻ എന്ത് അങ്ങോട്ട് ചോദിച്ചാലും ഞാൻ ചിലപ്പോ ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോഴും മലയാളത്തിൽ മാത്രമേ സംസാരിക്കാവൂ കേട്ടോ. അന്നമ്മ ഇതാ പ്രിയപ്പെട്ട അമ്മായിയമ്മയെ പറ്റി പറയാൻ പോകുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പച്ചയായ സത്യം ഇപ്പൊ പുറത്തു വരാൻ പോവാണ്. എല്ലാം പറയാണ്. ടൈം സ്റ്റാർട്ട് നൗ.
3: റെഡി.
2: എന്ത് പറയാറൊന്നുമില്ല. അമ്മായിയമ്മ ഒരു നല്ല അമ്മായിയമ്മയായിരുന്നു. പാവം പിടിച്ചൊരു സ്ത്രീയായിരുന്നു. 85 വയസ്സ് വരെ ജീവിച്ചു. എല്ലാ മരുമക്കളെ ഒരു പോലായിരുന്നു സ്നേഹിച്ചത്. അമ്മായിയമ്മയുടെ കൂടെ 3 വർഷം ഞാൻ താമസിച്ചിട്ട് വേറെ മാറി താമസിച്ചത്. പിന്നെ വയസ്സിൽ നിന്ന് പ്രായമായി വയ്യാതായി മരിച്ചു.
1: അമ്മായിയമ്മയുടെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്തെങ്കിലും?
2: അമ്മായിയമ്മ ഒരു നല്ല അടുക്കും ചിട്ടയുള്ള ഒരു അമ്മയായിരുന്നു. ഒത്തിരിയും സഹിച്ച അമ്മായിയമ്മയായിരുന്നു.
1: ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നയാളാണ്. അമ്മായിമ്മക്ക് ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നു?
2: ഒന്നുമില്ല, വീട്ടിൽ ജോലി മാത്രമേ ഉള്ളായിരുന്നു.
1: ഹൗസ് വൈഫ്.
2: 10 മക്കളെ വളർത്തി വലുതാക്കി പെൺമക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ചു. നല്ലൊരമ്മായിയമ്മയായിരുന്നു.
1: അപ്പോ അതിനുശേഷം 3 വർഷത്തിന് ശേഷം എങ്ങോട്ടാ മാറി താമസിച്ചത്?
2: വീട്ടിപ്പുറത്ത് ഫസ്റ്റ് വീട് വെച്ച് താമസിച്ചു.
1: അപ്പൊ അവിടെ എങ്ങനെ പോകാനും വരാനും ഒക്കെ?
2: അതാണ് അതിനപ്പുറത്തെ വീടാ.
1: കല്യാണ ദിവസം ഒന്നും ഓർക്കുന്നില്ല?
2: കല്യാണ ദിവസം അത് ഓർക്കാതിരിക്കോ?
1: അതെന്തോ അതിനെ പറ്റി പറയാം?
2: അത് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല.
1: പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് എന്ത് ചോദിച്ചാലും പറയുന്നേ. പോട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് വീട്ടിൽ താമസം?
2: സന്തോഷമായിട്ട് ജീവിക്കുക.
1: വീട്ടിൽ ജോലി കൂടുതലാണോ?
2: ഇഷ്ടംപോലുണ്ട്.
1: അതെന്താ, അവിടെ വാഷിംഗ് മെഷീനോ മിക്സിയോ അങ്ങനൊന്നും ഇല്ല?
2: ഉണ്ട്. എന്നാലും അതെല്ലാം ചെയ്ത് വരുമ്പോഴെങ്കിൽ ഒരു കൈ രണ്ട് കൈ വേണ്ടായോ?
1: അല്ല, എന്നാലും കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടാ മതി.
2: എല്ലാം ചെയ്യും.
1: എല്ലാം ചെയ്യും. വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആരാ?
2: ജോലി അങ്ങനെ പറയാനൊന്നുമില്ല. അല്ല, ഞാൻ
1: ഹസ്ബൻഡ് സഹായിക്കും.
2: സഹായിക്കാം. ഇപ്പം സഹായിക്കും. എല്ലാത്തെങ്കിലും ഒക്കെ ചെയ്യും. ഇപ്പം ചെയ്യത്തില്ല.
1: എന്തായിരുന്നു ജോലി ഹസ്ബൻഡിന്?
2: കൃഷിപ്പണിയാ.
1: കൃഷിപ്പണിയാ. അപ്പൊ ഇവിടുന്ന് അടുത്തുള്ള നിങ്ങളെ യാത്രകളൊക്കെ എങ്ങനെ? ബസ്സിനാണോ?
2: അറിയാതെ പറഞ്ഞു.
1: ശരി, എത്ര സമയം സംസാരിച്ചു? 1 മിനിറ്റ് 41 സെക്കൻഡ് സംസാരിച്ചു. പക്ഷേ എന്ത് ചോദിച്ചാലും ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ആള് നോക്കാം. അടുത്ത ആൾ അന്നമ്മ തന്നെ എടുത്തോ.
0: അനശ്വര കുടുംബശ്രീയോടൊപ്പം ഞാൻ മലയാളി സെഗ്മെന്റ് തുടരുന്നു. ഒരു ചെറിയ ബ്രേക്ക് കൂടി വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
4: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: അനശ്വര കുടുംബശ്രീയോടൊപ്പം ആണുള്ളത്. നമ്മള് ഞാൻ മലയാളി സെഗ്മെന്റ് തുടരുകയാണ്.
1: ചിന്നമ്മ, അന്നമ്മ, ചിന്നമ്മ, അങ്ങനെ അടുത്ത എലിസമ്മയാണ്. ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്. ശരി, ചിന്നമ്മ എന്തായാലും മലയാളത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഒരു ഇംഗ്ലീഷ് വാക്കും
2: അമ്മയ്ക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാന്നാ
1: പറയുന്നേ. ചെക്ക് ചെയ്താലും എന്താ പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റുന്നേ? പറ
3: ഓർത്ത് പറയത്തൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ രാവിലെയുള്ള കാര്യം രാവിലെ പ്രഭാതത്തിൽ എണീച്ച് പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി വീട്ടിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്ത് എന്നിട്ട് പള്ളിയിൽ പോയി തിരിച്ചു വന്നു ബാക്കി ഉള്ള കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ആഹാരങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3 മണിയായപ്പം ചായ ഇട്ട് കൊടുത്തിട്ട് സ്ത്രീശക്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോയിരുന്നു. ഇനി വീട്ടിലുള്ളവർക്ക് ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം.
1: പള്ളിയിൽ പോയത് ഓട്ടോയിലാണോ?
3: ആ, ബസ്സിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. വാഹനം എന്ന് പറയണ്ടല്ലയോ, ബസ് എന്ന് പറയുന്നത് സാധാരണ ഞങ്ങളുടെ രീതിയിലാണ്. ബസ്സിനകത്താണ് ഏഴിലാ പോകുന്നതെന്ന് വെച്ചാൽ ബസ്സിലാണ് സാധാരണ രീതിയിൽ പറയുന്ന രീതിയിലങ്ങ് ബസ് എന്നങ്ങ് പറഞ്ഞാൽ.
4: ഞാനൊരു തൊഴിലാളിയാ, അസോസിയേഷൻ മെമ്പർഷിപ്പൊക്കെയുള്ള തൊഴിലാളി. എന്നെ തൊട്ട വിവരറിയും.
3: അത് നമ്മളങ്ങനെ, അത് നമ്മൾ നിത്യം പറഞ്ഞു ബസ് ഒന്ന് വാഹനത്തിൽ എന്ന് പറഞ്ഞ് ശീലമില്ല. ബസ് പോയോ? ആ, പോയി. അല്ലെങ്കിൽ പോയില്ല ഇങ്ങനെ പറഞ്ഞ് ബസ് എന്നുള്ള ഒരു സപ്പോർട്ടാണ് എപ്പോഴും നമ്മുടെ വായി വരുന്നത്. അതുകൊണ്ട് അതങ്ങനെ
1: പറഞ്ഞു. എത്ര സമയം സംസാരിച്ചായിരുന്നു? 47 സെക്കൻഡ്. ഈ ബസ് എന്നുള്ള വാക്കാണല്ലോ എല്ലാവർക്കും പ്രശ്നം. അപ്പൊ അടുത്തവർണ്ണം എടുക്കാം, അടുത്തവർണ്ണം.
0: പിന്നരെങ്കിലും ഒരു റിഫ്രഷ്മെന്റ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ബ്യൂട്ടിഫുൾ ട്രാക്സ് വരികയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
6: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

സ്നേഹവും പ്രതീക്ഷയും ചിരിയും നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ പെണ്ണരങ്ങ് ഇവിടെ അവസാനിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ജീവിതത്തിൽ എത്ര തിരക്കുകൾ വന്നാലും സ്വന്തം സ്വപ്നങ്ങളെ മറക്കരുത് എന്ന് പറയും പോലെ തന്നെയാണ്. ജീവിതത്തിൽ എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര തിരക്കുകൾ വന്നാലും നമ്മൾ ചിരിക്കാനും വിട്ടുപോകരുത് കേട്ടോ. ചിരിക്കാനും കൂടെ ഇരിക്കാനും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന റിലാക്സേഷനും വളരെ വലുതാണ്. ചേച്ചിമാരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ള കാര്യവും അത് തന്നെയാണ്. ഒരുപക്ഷെ കുടുംബശ്രീ ഇല്ലാതെ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലാതെ നിങ്ങൾ കുടുംബത്തിലേക്ക് മാത്രം ഒതുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചുരുങ്ങി പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും നിങ്ങൾ മിസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾക്കിടയിലും ഓട്ടങ്ങൾക്കിടയിലും ഒക്കെ അത് മറ്റൊരു സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മയിലുള്ള നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് തുറന്നു പറയുമ്പോൾ കിട്ടുന്ന റിലാക്സേഷനും ഭയങ്കര വലുതാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയേണ്ടതില്ല, അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് പെണ്ണരങ്ങ് യാത്ര തുടർന്ന് ഓരോ കുടുംബശ്രീയിലേക്കും പോകുമ്പോൾ നമുക്കും അതിയായ സന്തോഷമാണ്. എത്രത്തോളം ബെനിഫിറ്റായിട്ടാണ് ഇത്തരത്തിൽ കുടുംബശ്രീകൾ ഓരോ കുടുംബങ്ങളിലും സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിലുപരിയായിട്ട് കിട്ടുന്ന സൗഹൃദങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നല്ല കട്ടക്കി നിൽക്കുന്ന ചങ്ക് ഫ്രണ്ട്സിനെ തന്നെയാണ് ഈ കുടുംബശ്രീയിലെ ചേച്ചിമാരായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രോഗ്രാമുകളുമായിട്ട് ആശ്രയാഫം 90 ടീം പുറത്തൊക്കെ പോകുമ്പോൾ ഓടി വന്ന് മിണ്ടാനും സൗഹൃദം പുതുക്കാനും സുഖമാണോ എന്നൊക്കെ ചോദിക്കാനും ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോൾ ഉണ്ടെന്നുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്ന് താൽക്കാലികമായിട്ട് നമ്മൾ അനശ്വര കുടുംബശ്രീയിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയാഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: സിനിമകളെ സ്നേഹിക്കുന്ന, സിനിമകളോട് ജീവിക്കുന്ന നമുക്ക് മുമ്പിലേക്ക് എന്നും വിസ്മയങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് സിനിമകൾ എത്താറുണ്ട്. അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് എന്നെ ഏറെ ആകർഷിച്ച, പ്രേക്ഷകരെ ഒന്നടങ്കം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു മനോഹരമായ മലയാള സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാബ്ലൂടെ പറയാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് സൂത്രവാക്യം. So once again, welcome to a brand new episode of Clapboard with me, RJ Srishant. Clapboard.
1: Sister, ആരും ഉണ്ടായിരുന്നില്ല എന്റെ ക്ലാസ്സിൽ. ആ സാറ് കാരണം ആരും എന്റെ ക്ലാസ്സിൽ കയറാത്ത.
2: ആരോ സ്കൂളിലെ ടീച്ചറെ ക്ലാസ് കട്ട് ചെയ്യണത്.
3: ആഞ്ഞു പിടിക്കടാ.
0: സൂത്രവാക്യം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഗണിതശാസ്ത്രത്തിലെ ചില സമവാക്യങ്ങളാണല്ലേ. കണക്കിന്റെ കളി നിയമങ്ങളും ഇൻവെസ്റ്റിഗേഷന്റെ വഴികളും ഒരേപോലെ ഇഴച്ചേർത്ത് ഒരുപാട് നിഗൂഢമായ സൂത്രവാക്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. പുതുമുഖ സംവിധായകനായ യൂജീൻ ജോസ് ചെറുമയിലാണ് സസ്പെൻസും കോമഡിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഫാമിലി ത്രില്ലർ ചിത്രം അണിയിച്ചൊരുക്കുന്നത്. തെലുങ്ക് സിനിമാ ലോകത്തെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ സിനിമാ ബണ്ടിയുടെ ബാനറിൽ ശ്രീകാന്ത് കന്ദ്രഗുല ആദ്യമായിട്ട് മലയാളത്തിൽ നിർമ്മിച്ച സിനിമ എന്നത് ഈ സിനിമയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ്, ദീപക് പറമ്പോൾ തുടങ്ങിയ വലിയൊരു താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത്.
4: സാറേ, ഇത് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പായിരുന്നു.
5: 2025 January 3, അതായത് ഇന്നലെ രാത്രി സുമാർ 8 മണിക്കും 8:30 മധ്യേ പുരുഷൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ രൂപം എന്റെ വീടിന്റെ സൺഷെയ്ഡിലൂടെ പടിഞ്ഞാട്ട് നിന്നും കിഴക്കിലേക്ക് പോകുന്നത് അജ്മൽ എന്നെ കണ്ടു
2: സാർ.
0: സിനിമയുടെ കഥയിലേക്ക് വെറുതെ ഒന്ന് കണ്ടുപിടിച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനും അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറുമായ ക്രിസ്റ്റോ സേവിയറുമാണ് ഈ സിനിമയുടെ കേന്ദ്ര ബിന്ദു. വെറും ഒരു പോലീസുകാരൻ എന്നതിലുപരി തന്റെ ഒഴിവു സമയങ്ങളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൗജന്യമായിട്ട് കണക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു വ്യത്യസ്തനായ അധ്യാപകനാണ് അദ്ദേഹം. എന്നാൽ വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതാകുന്നതോടെ തുടങ്ങുന്ന അന്വേഷണമാണ് ചുരുക്കത്തിൽ സൂത്രവാക്യമെന്ന സിനിമ. റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ വളരെ മികച്ച പ്രേക്ഷക സ്വീകാരതയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഒരു സസ്പെൻസ് ത്രില്ലറിന് ആവശ്യമായ എല്ലാ ചേരുവകളും കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ വലിയൊരു കൈയ്യടി നേടാനും എല്ലാ പ്രായത്തിലുള്ള പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനും സൂത്രവാക്യത്തിന് സാധിച്ചു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Thank you.

അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു.

അവന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യന്മാർ.

ഈ ഒരു പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, സ്പോട്ടിഫൈയിലായിക്കോട്ടെ, എല്ലായിടത്തും നമ്മൾ റിപ്പീറ്റ് ലൂപ്പിലിട്ട് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ത്രൂ, റീൽസ് ത്രൂ ആണ് ഈ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് ഏത് പാട്ടാണെന്നല്ലേ, ആ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ വിത്ത് മീ ആഴ്ച.

പറഞ്ഞു വരുന്നത് ഹംനേ വഹീൻ ലഗായേ ദിൽ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. ഈ പാട്ടിന്റെ ഒറിജിനൽ ക്രെഡിറ്റ്സ് നോക്കുവാണെങ്കിൽ ദേവസാധനയാണ് ഈ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ക്രിഷ് മൊണ്ടാലും കിഷോർ മൊണ്ടാലും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. കുനാൽ വർമ്മയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് ബ്രദേഴ്സിനെ, അതായത് ക്രിഷ്

ഇങ്ങനെ വന്നു പോവാറുണ്ടല്ലോ. സോ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് മുഖമാണ് ഈ കൃഷ് മൊണ്ടാലിന്റെയും കിഷോർ മൊണ്ടാലിന്റെയും. ഇവരുടെ പാട്ടാണ് ശരിക്കും ഹംനെ വഹി ലഗായേ ദിൽ എന്നുള്ളത്. പക്ഷെ ഈ പാട്ട് ദാ ഇപ്പോ നമ്മളുടെ ആയുഷ്മാൻ ഖുറാനയും സാറ അലിഖാനും വാമിക ഗബ്ബിയും ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന പതി പത്നി ഓർ വോ ദോ എന്ന് പറയുന്ന സിനിമയിൽ വന്നിട്ടുണ്ട്. സോ ആ ഒരു പാട്ടാണ് നമ്മൾ നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബച്ചയും ഹിതേനും ചേർന്നുകൊണ്ടാണ്. ആൻഡ് ഇതിനകത്തൊരു റാപ്പ് പോർഷൻ വരുന്നുണ്ട്, അത് കമ്പോസ് ചെയ്തിട്ടുള്ളതും ബാദ്ഷയാണ്. ആൻഡ് മ്യൂസിക് അറേഞ്ച് ചെയ്തിരിക്കുന്നതും ബാദ്ഷയാണ്. ആൻഡ് ദ സിംഗേഴ്സ് ആർ ബാദ്ഷ, കൃഷ് മൊണ്ടാൽ, കിഷോർ മൊണ്ടാൽ, ഇപ്സിത എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. മുദാസർ അസീസിന്റെ സിനിമയാണ് പതി പത്നി ഓർ വോ ദോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഭൂഷൺ കുമാർ, രേണു രവി ചോപ്ര, കൃഷ്ണൻ കുമാർ, ജൂണോ ചോപ്ര എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ മെയ് 15th വേൾഡ് വൈഡ് റിലീസിനായിട്ട് ഈ ഒരു സിനിമ കാത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് ഭയങ്കരമായിട്ടും വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. സോ ഇനി ഈ ഒരു സിനിമയിൽ കൂടിയും നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നതാണ്. സോ നമുക്ക് ഈ പാട്ട് കേൾക്കാം. മ്യൂസിക് മൊപ്പാസിലൂടെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ട്രാക്കുകളൊക്കെ പുറകെ പുറകെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നടിനൊപ്പം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: Yeah, back on Music Mappas with me, RJ Elikuti.
1: Music Mappas.
0: புத்தன் சினிமாவிலே புத்தன் ட்ராக்குகளான நம்மள மியூசிக் மப்பாஸிலோட கேட்டுக்கொண்டிருக்கிறது. அப்போ நம்ம அடுத்ததாயிட்டு கேட்கானாய்ட்டு போகிறது ஈடே நம்மட மியூசிக் வேர்ல்ட் ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. വാഴ 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്, എല്ലാവരും പോയി കണ്ടതാണ്. ആൻറ്റി ഇതിലെ പാട്ടുകളെല്ലാം ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ചുണ്ടുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് കൂടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വാഴ 2 പാട്ടുകളെല്ലാം. സോ അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ അതിലൊരു പാട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങ് ഏറ്റെടുത്ത് തൂക്കിയായിരുന്നു. ആ പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് ഏത് പാട്ടപ്പാ എന്നിങ്ങനെ ഇപ്പോഴും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ വാഴ 2 തൂക്കി എന്ന പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ വീഡിയോ ഇതായിപ്പോ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു വാഴ 2 OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിയേറ്ററിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നതിനെക്കാട്ടിലും ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ആണ് OTT റിലീസ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് തിയേറ്ററിൽ മിസ്സായിട്ടുള്ളവർക്ക് OTT കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. തിയേറ്ററിൽ കണ്ടവർക്ക് വീണ്ടും ഈ സിനിമ കാണണമെന്ന് ആഗ്രഹം തോന്നിയവർക്കും OTT റിലീസ് ചെയ്തപ്പോൾ ആ സിനിമ കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. സോ ആ സിനിമയിലെ തൂക്കി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മ്യൂസിക് മപ്പാസിലൂടെ. ഈ പാട്ട് പാടിയിരിക്കുന്നത് മാളവിക സുന്ദർ ആണ്. സബരീഷ് വർമ്മയുടെ വരികളാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നതും അറേഞ്ച് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അഴുക്കാടോ ആണ് കേട്ടോ. ആൻഡ് ഇതിലെ അഡീഷണൽ ലിറിക്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആദർശ് അജിത്തും പിന്നെ അർക്കാടോവും ചേർന്നുകൊണ്ടാണ്. അങ്കിത് മേനോന്റെ ഒരു മ്യൂസിക് സൂപ്പർവിഷനിലാണ് ഈ ഒരു പാട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. സോ നമുക്കറിയാം സവിൻസ ഡിറക്ട് ചെയ്ത്, വിപിൻ ദാസ് റൈറ്റ് ചെയ്ത്, വിപിൻ ദാസ്, ഹരീസ് ദസ്മൻ, സാഹു, PB അനീഷ്, ആദർശ് നാരായണൻ, ഐക്കൺ സ്റ്റുഡിയോസ് എന്നിവരെല്ലാവരും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വാഴ 2 എന്നുള്ളത്. ഇതിലെ മ്യൂസിക് കമ്പോസേഴ്സിനെ നോക്കുമ്പോൾ ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സ് ഈ സിനിമയിലെ പാട്ടുകൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. മലയാളി മങ്കീസ്, രജത് പ്രകാശ്, പർവതീഷ്, പ്രദീപ്, സി മുത്തു, അർക്കാഡോ, ജാസിർ മുഹമ്മദ്, അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു മ്യൂസിക് മാജിക്, ആ ഒരു ബ്ലെൻഡ് നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടായി മാറിയിട്ടുണ്ട് വാഴ 2 തൂക്കി എന്നുള്ള പാട്ട്. അപ്പൊ നമുക്ക് മാളവികയുടെ വോക്കൽസിൽ ആ പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിൽ ഓൺലി ഓൺ ആശ്രയ FM 90.

അങ്ങനെ മലയാളം പാട്ടും ഹിന്ദി പാട്ടും ഒന്നും മാത്രം കേട്ടാ പോരല്ലോ, എന്നാ പിടിച്ചോ ഒരു തെലുങ്ക് പാട്ട്. നമ്മുടെ മ്യൂസിക് മുപ്പാസൽ വിത്ത് മീ ഹാഴ്ചി ഏലിക്കുട്ടി. നമ്മുടെ ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള അലലേ അലലേ എന്നുള്ള പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി ശ്രീനിവാസ മംഗപുരം.

അജയ് ഭൂപതി ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ശ്രീനിവാസ മംഗപുരം എന്നുള്ളത്. ആൻഡ് ഈ ഒരു പാട്ട് ഇസ് എ ബ്ലെൻഡ് ഓഫ് മെലഡി, ഇമോഷൻ ഒക്കെയാണ്, ആൻഡ് ഓൾസോ ക്യാപ്ചറിംഗ് ദ എസൻസ് ഓഫ് ലവ് ആൻഡ് ഡിവോഷൻ. ശ്രീനിവാസ മംഗപുരം ഒരു അപ്കമിംഗ് ലവ് ഡ്രാമ സിനിമയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ജയകൃഷ്ണയും അതുപോലെ തന്നെ റാഷ തഥാനിയും ചേർന്നുകൊണ്ടാണ്. രണ്ടുപേരുടെയും ഫസ്റ്റ് മൂവിയാണ് കേട്ടോ ശ്രീനിവാസ മംഗപുരം എന്നുള്ളത്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജെമിനി കിരൺ അണ്ടർ ദി ബാനർ ചന്ദ മാമ കഥാലു പിക്ചേഴ്സ്. സോ നമ്മുടെ നാഷണൽ അവാർഡ് വിന്നിംഗ് കമ്പോസർ ആയിട്ടുള്ള ജി വി പ്രകാശ് കുമാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് ശ്രീനിവാസ മംഗപുരം എന്ന സിനിമയിലെ അലലേ അല്ലേ എന്നുള്ള ഈ ഒരു പാട്ട്. ജി വി പ്രകാശ് കുമാറും ഹരിപ്രിയയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആൻഡ് ദ ലിറിക്സ് ഇസ് പെൻഡ് ബൈ ശ്രീമണി. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണാ ശ്രീ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ്, അശ്വിൻ കെ കുമാർ, ജഗതീഷ് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഡോസ്. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ അഭിലാഷ് ആർ നായർ. നമ്മുടെ ഗോപി സുന്ദർ സാറാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. റഫീഖ് അഹമ്മദിന്റേതാണ് വരികള്. സ്വർണ കേസും മുഹമ്മദ് മക്ബൂൽ മൻസൂറും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഷാൻഡോ തോമസ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് കോ പ്രൊഡ്യൂസ്ഡ് ബൈ അങ്കിത് ത്രിവേദി. ആൻഡ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി ഇസ് ഡൺ ബൈ വിഷ്ണു പ്രസാദ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ലോ പേസ് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, സ്ലോ പേസ് മെലോഡിയസ് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും എവിടെയോ കണ്ടതല്ലേ എന്ന് പറയുന്ന ഡോസ് എന്ന സിനിമയിലെ ഈ ഒരു പാട്ട്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഗോപി സുന്ദർ സാറിന്റെ ഒരു സ്പെഷ്യൽ ടച്ചും നമുക്ക് ഈ ഒരു പാട്ടിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ് സൂപ്പർ മെലോഡിയസ് സോങ് ഓൺ മ്യൂസിക് മാപ്പേഴ്സ് ഓൺലി ഓൺ ശ്രീ എഫ് എം 90.9.

0: കയാൽ ചന്ദ്രനെ നായകനാക്കിയിട്ട് രാജാ ദുരൈസിംഗം സംവിധാനം ചെയ്യുന്ന സിംഗ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുള്ളായ ട്രാക്കാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മ്യൂസിക് മപ്പ പസിൽ വിത്ത് മീ ആർ ജെ എൽ കുട്ടി.
1: മ്യൂസിക് മപ്പ.

മണി അമുതവൻ എഴുതിയ വരികൾക്ക് മനോജ് ചിന്നസ്വാമി സംഗീതം പകർന്ന് സത്യപ്രകാശ് പാടിയിട്ടുള്ള മുത്തേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ മലയാളത്തിലെ താരങ്ങളായിട്ടുള്ള സിജ, റോസ്, മീനാക്ഷി, രവീന്ദ്രൻ എന്നിവരൊക്കെ നായകരായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് സിൻഗ എന്ന ഈ ഒരു തമിഴ് മൂവി. ആൻഡ് മറ്റൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു നായക്കുട്ടിയും ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. ആദിത്യ കദർ, അരിസ്റ്റോ സുരേഷ് എന്നിവരുടെ കൂടെ ഒരു കൂട്ടം പുതുമുഖങ്ങളും ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് സിംഗ എന്ന ഈ തമിഴ് മൂവിയുടെ. സോ നമ്മളിപ്പോ കേൾക്കാനായിട്ട് പോകുന്ന ഈ ഒരു മുത്തേ എന്ന് പറയുന്ന പാട്ട് ബേസിക്കലി ഒരു ലവ് ട്രാക്ക് ആണ്. രുദ്രം സിനിമാസ് എസ് ആർ

ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. സോ അതിന്റെ ബാക്കിയായിട്ടാണ് ദാ ഇപ്പോ സിംഗ എന്ന സിനിമയിലെ മുത്ത എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ടും റിലീസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മൊപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: ஐயா.
1: ஆஸ்ட்ரேயா FM 90 நாடினொப்பம் நாட்டார்க்கொப்பம்.

0: ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മുപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മുപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മുപ്പാസ്.

പറഞ്ഞു വരുന്നത് ഇംതിയാസ് അലിയുടെ മെയിൻ വാപ്പസ് ആവുങ്ക എന്ന് പറയുന്ന സിനിമയിലെ മസ്കാര എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ. ദിസ് ഈസ് എ റൊമാന്റിക് ട്രാക്ക്. പക്ഷെ ഭയങ്കര രസമാണ് ഈ പാട്ട് കേട്ടോണ്ടിരിക്കാനും കണ്ടോണ്ടിരിക്കാനും. സോ ബേസിക്കലി ഈ പാട്ട് വിഷ്വലിയും അതുപോലെ തന്നെ കേൾക്കാനും ഒരു ഗംഭീര ട്രീറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. രണ്ട് ലവേഴ്സിന്റെ ഇടയിലുള്ള അൺസ്പോക്കൺ ആയിട്ടുള്ള ഫീലിംഗ്സിനെ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാട്ടിലൂടെ കാണിക്കുന്നത്. സോ നമ്മുടെ എ ആർ റഹ്മാൻ സാർ കമ്പോസ് ചെയ്തിട്ടൊരു പാട്ടാണ്. ഇർഷാദ് കാമിലാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. നിലഞ്ജന ഘോഷ്, ദസിതാഴും വേദാങ്ക് റെയ്നയും ചേർന്ന് ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഹിരാൽ വിരാടിയാണ് ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് സൂപ്പർവൈസർ ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ മിക്സിംഗ് ആൻഡ് മാസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ളത് പ്രതാവി ശിവശങ്കർ ആണ് കേട്ടോ. ആൻഡ് ഈ ഒരു പാട്ടില് ഫ്ലൂട്ട്, ഗിറ്റാറ്, ഡോലക്, ബാസ് അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു പാട്ടിനൊരു പ്രത്യേകമായിട്ടുള്ള ഫീല് നൽകുന്നുണ്ട് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംതിയാസ് അലിയുടെ മൂവിയാണ് മെയിൻ വാപ്പസ് ആവുങ്ക എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ദിൽജിത്ത്, നസ്രുദ്ദീൻ, വേദങ് റെയ്ന, സർവരി എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇംതിയാസ് അലിയും നൈനിക മഹത്താനിയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുള്ളത്. കിസ് മിസ് യാരാ ലായേ മസ്കാര എന്നാണ് കേട്ടോ ഈ ഒരു പാട്ട്. അപ്പൊ എന്തായാലും June 12th ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ട് മാറട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യാണ്. ഒപ്പം തന്നെ നമുക്ക് മെയിൻ വാപ്പസ് ആവും കായിലെ മസ്കാര എന്ന ഈ ഒരു പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണാശ്രയ FM 99.9 ഒപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ഇത്രയൊക്കെയുള്ളൂ. ഏത് സിനിമയാണ്? നമ്മുടെ ബേസൽ ജോസഫിന്റെ അതിരടി എന്ന് പറയുന്ന സിനിമ. യെസ്, ആ സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർജെ എൽകുട്ടി.
1: മ്യൂസിക് മപ്പാസ്.

സോ ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് പട്ടി ഷോ കേട്ടോ. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, സരിൻ, റിയ ഷിബു എന്നിവരൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതിരടി. ആൻഡ് നമ്മൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണല്ലേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ ആൻഡ് വിഷ്ണു വിജയാണ് ഈ ഒരു സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ സിനിമയിലെ പട്ടി ഷോ എന്നുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഡപ്സി, അറിഫ്, സുഹേൽ കോയ.

ചെയ്യുന്ന സിനിമയാണ് അതിരടി എന്നുള്ളത്. സമീർ താഹിറും ടോവിനോ തോമസും ആണ് കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് റിട്ടേൺ ബൈ പോൾസൺ സക്കറിയ ആൻഡ് അരുൺ അനിരുദ്ധൻ. സാമുവൽ ഹെൻറിയുടേതാണ് DOP ആൻഡ് ദ എഡിറ്റർ ഈസ് ചമ്മൻ ചാക്കു. സോ നമുക്ക് അതിരടിയിലെ പട്ടി ഷോ എന്ന പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ്. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ മ്യൂസിക് മപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതു പുത്തൻ സിനിമകളിലെ അട്ടിപ്പൊളി പാട്ടൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നെക്സ്റ്റ് വീക്കിലെ ചിൽഡ്രൻസ് മീ ആഴ്ചയിലേക്ക്. സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ രാത്രിയിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ചില മനുഷ്യരെയെങ്കിലും ലൈഫിൽ കുറച്ചു നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ജീവിതം അങ്ങനെയാണ്, ഒരുപാട് പേരെ നമ്മൾ കാണും, സംസാരിക്കും, മറക്കും. പക്ഷെ ചിലരുണ്ട്, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താവും അവർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. വന്നപാടെ അവർ നമ്മുടെ ലോകം തന്നെ മാറ്റിയെഴുതും. നമ്മളെ ഇത്രയും മനസ്സിലാക്കുന്ന, നമ്മുടെ ചിന്തകൾക്ക് ഇത്രയും സപ്പോർട്ട് തരുന്ന ഒരാൾ ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അന്നായിരിക്കും. അപ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നെടുവീർപ്പുണ്ട്. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? കുറച്ചു നേരത്തെ എനിക്ക് തന്നെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പല മനുഷ്യരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? കേൾക്കാം അവർക്കായി ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. ഈ സ്കൂളിലും കോളേജിലുമൊക്കെ നമുക്കൊരുപാട് കൂട്ടുകാരുണ്ടാവും. പക്ഷേ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ നമ്മൾ ഒരാളെ കണ്ടുമുട്ടും. നമ്മളൊന്നും പറയാതെ തന്നെ നമ്മുടെ മൂഡ് മാറ്റങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലാവും. നമ്മുടെ ഏറ്റവും വലിയ കോമഡികൾക്കും ഏറ്റവും വലിയ വിഷമങ്ങൾക്കും അവർ കൂട്ടു നിൽക്കും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, സ്കൂൾ കാലം മുതലേ ഇവനല്ലെങ്കിൽ ഇവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആ സങ്കടങ്ങളൊക്കെ എത്ര പെട്ടെന്ന് മാറിയരെ എന്ന്. വർഷങ്ങളുടെ പരിചയമില്ലെങ്കിലും ജന്മാന്തരങ്ങളുടെ ബന്ധം തോന്നിപ്പിക്കുന്ന ചില കൂട്ടുകാർ, അവരെ കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും അല്ലെ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാക്കുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ലൈഫിൽ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചിലരെ കുറിച്ചാണ് ഇന്ന് നിശാഗന്ധിയിൽ നമ്മൾ പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ വഴിതെറ്റി നിന്ന ചില സമയങ്ങളുണ്ടാവും അല്ലെ? എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്ന നിമിഷങ്ങൾ. അപ്പോഴായിരിക്കും ഒരു വഴികാട്ടിയെ പോലെ ഒരാൾ വരുന്നത്. അത് ചിലപ്പോൾ പുതിയതായി വന്ന ഒരു ബോസാകാം, അല്ലെങ്കിൽ നമ്മളേക്കാൾ പ്രായമുള്ള ഒരു ചേട്ടനോ ചേച്ചിയോ ആകാം. നമ്മുടെ കഴിവെന്താണെന്ന് അവർ നമ്മളെ ബോധ്യപ്പെടുത്തും. തളർന്നു പോകുമ്പോൾ അവരുടെ ഒറ്റ വാക്ക് മതിയാവും നമുക്ക് തിരികെ കയറാൻ. ആ സമയത്ത് നമ്മൾ ഉറപ്പായും ചിന്തിക്കും, എൻ്റെ 20-കളുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരാൾ എനിക്ക് ഗൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തേനെന്ന്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. എല്ലാവരും ആ പഴയ ഓർമ്മകളാണെന്ന് എനിക്കറിയാം. ഇവരെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടുമുട്ടിയില്ല എന്ന് തോന്നിപ്പിക്കുന്നവരെ കുറിച്ചാണ് നമ്മളിന്ന് നിശാഗന്ധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയത്തിൻ്റെ കാര്യത്തിലും ഇത് വളരെ സത്യമാണ് അല്ലേ? ഒരുപാട് സങ്കടങ്ങളിലൂടെയും തേപ്പുകളിലൂടെയും ഒക്കെ കടന്ന് ഇനി എനിക്ക് പ്രണയം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താവും ഒരാൾ ലൈഫിലേക്ക് വരുന്നത്. നമ്മുടെ മുറിവുകളൊക്കെ ഉണക്കി നമ്മളെ ചേർത്ത് പിടിച്ച് പ്രണയം എത്രയും മനോഹരമാണെന്ന് അവർ കാണിച്ചു തരും. അവരുടെ തോളിൽ ചാരിയിരിക്കുമ്പോൾ ആരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചു പോകും, എൻ്റെ ആദ്യത്തെ പ്രണയം നീ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും കരയേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന്. വൈകി വന്നാലും ലൈഫിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഈ പ്രണയങ്ങളായിരിക്കും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ലൈഫിൽ വൈകി വന്ന വസന്തം പോലെ നേരത്തെ വന്നിരുന്നെങ്കിലെന്ന് കൊതിപ്പിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ്, നമ്മളെ നമ്മളാക്കാൻ വേണ്ടിയാണ്. അതുവരെ നമുക്ക് നമ്മളോട് തന്നെ ഒരുതരം അപകർഷതാ ബോധമായിരിക്കും. നമ്മുടെ ചിരിക്ക് ഭംഗിയില്ല, നമ്മുടെ സംസാരം ശരിയല്ല എന്നൊക്കെ സ്വയം കരുതി വിഷമിക്കുന്ന നമ്മളോട്, നീ എത്ര സിമ്പിളാണ്, നിന്റെ ഈ ചിരി എത്ര മനോഹരമാണ് എന്നവർ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ നമ്മളായിട്ട് തന്നെ സ്നേഹിക്കാൻ അവർ നമ്മളെ പഠിപ്പിക്കും. ആ സമയത്ത് നമുക്ക് തോന്നും, എൻ്റെ കൗമാരകാലത്ത് എന്നെ കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇവരെ പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. അല്ലെ, കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. കുറച്ചുകൂടെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിലെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മളിന്ന് നിശാഗന്ധിയിൽ പറയുന്നത്. ഇതെപ്പോഴും ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്നവരാകണം എന്നല്ല കേട്ടോ. ചിലപ്പോൾ നമ്മളൊരു ട്രെയിനിൽ പോകുമ്പോഴേ പരിചയപ്പെട്ട ഒരാളാകാം, അല്ലെങ്കിൽ ഒരു യാത്രയിൽ ഒരു ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടിയാളാകാം. മണിക്കൂറുകൾ മാത്രം നീളുന്ന ആ പരിചയം, പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ ചിന്തകൾ ഒരുപാട് മാറും. അവസാനം യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം വരും. കുറച്ചുകൂടെ നേരത്തെ ഇവരെ പരിചയപ്പെട്ടിരുന്നെങ്കിലെന്ന്, കുറച്ചുകൂടെ സമയം സംസാരിക്കാമായിരുന്നു എന്ന്. ആ ചെറിയൊരു ഓർമ്മ പോലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒരു പുഞ്ചിരി നൽകും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. വൈകി വന്നാലും ജീവിതം മനോഹരമാക്കിയ, നേരത്തെ വന്നിരുന്നെങ്കിലെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച മനുഷ്യനെ കുറിച്ചാണ് നമ്മളിന്ന് നിശാഗന്ധിയിൽ പറയുന്നത്. ശരിയാണ്, അവരെ നേരത്തെ കിട്ടിയിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഒന്ന് മാറി ചിന്തിച്ചാൽ അവരെ നേരത്തെ കിട്ടാത്തത് തന്നെയാകും ചിലപ്പോൾ നല്ലത്. ലൈഫിൽ പല തകർച്ചകളും സങ്കടങ്ങളും അനുഭവിച്ച് മനുഷ്യന്മാരെ തിരിച്ചറിഞ്ഞ് പരുവപ്പെട്ടത് കൊണ്ടാണ് വൈക്കുവെന്ന ഇവരുടെ വില നമുക്ക് ഇത്രയെങ്കിലും മനസ്സിലായത്. ഒരുപക്ഷെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളവരെ വേണ്ട രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് അവർ വൈകി വന്നതിൽ സങ്കടപ്പെടേണ്ട. അവർ നമ്മുടെ ലൈഫിലേക്ക് എന്തായാലും വന്നല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കാം. കേൾക്കാം അവർക്കായി ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന തങ്കടത്തിൽ ദിന

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതു.